ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
2: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, ആ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റ് ആയി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാൽ, ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുപ്പിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ

വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലിൽ മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ മുലപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം തന്നെ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശുപാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ മുലപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

ഇവിടെ സംഗീതമനുവദിക്കൂ, മനസ്സിൻ മന്ത്രങ്ങൾ സ്വീകരിക്കൂ. ഗമപ ഗമപ ഗമപദനിതപ ഗമപദനിത

ആഴ്ച തോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ഞാൻ സുധാ അനന്തകൃഷ്ണൻ, പാലക്കാട് മണ്ണാർക്കാടാണ് എന്റെ സ്വദേശം. പാട്ടിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, പാട്ട് ഇപ്പോഴും പഠിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു എളിയ പാട്ടുകാരിയാണ് ഞാൻ. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പാടാനുള്ള അവസരം എനിക്ക് ഈയിടെ കിട്ടി. ഞാൻ ഇഷ്ടപ്പെടുന്ന, എപ്പോഴും പാടാറുള്ള കുറച്ച് പാട്ടുകളും അതിലൂടെ എന്റെ ജീവിതാനുഭവങ്ങൾ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കാൻ എനിക്ക് കഴിഞ്ഞു. ആദ്യമായി റെക്കോർഡിംഗ് റൂമിൽ ഹെഡ്സെറ്റും വെച്ച് പാട്ടുപാടിയ നിമിഷങ്ങൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല. റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള അവസരം FM ഒരുക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ, അത് പാട്ടോ കവിതയോ മറ്റേത് കലാരൂപമാകട്ടെ, ഇതിലൂടെ നമുക്ക് അവതരിപ്പിക്കാം. അതിനായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 6238810755. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 6238810755. വാട്സപ്പിലൂടെയോ നേരിട്ടോ ഈ നമ്പറിൽ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. എന്നെ പോലെയുള്ള ഒരു വീട്ടമ്മയ്ക്ക് ഒരിക്കലും മറക്കാത്ത ഒരു അനുഭവം സമ്മാനിച്ച റേഡിയോ കൊച്ചിനും കലാപ്രബോധിനിക്കും ഒരുപാട് നന്ദി. ഒപ്പം ആശംസകളും അറിയിക്കുന്നു. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം. ന്യൂമോണിയ അറിയേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഡോക്ടർ രാജീവ് ശാന്താറാം, മെഡിക്കൽ ഓഫീസർ, കാർഡിയാക് ആൻഡ് കോവിഡ് ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, PS മിഷൻ ഹോസ്പിറ്റൽ, മരട്, എറണാകുളം.
1: ന്യൂമോണിയ വളരെ ഗൗരവമേറിയ ഒരു സംഗതിയാണ്. ന്യൂമോണിയ ഒരു വില്ലനാണ്. ന്യൂമോണിയ കാരണം മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ന്യൂമോണിയ എങ്ങനെയൊക്കെ തടയാൻ പറ്റുമോ അതിനുള്ള മുൻകരുതലുകളൊക്കെ നമ്മളെല്ലാവരും എടുക്കണം. ഉദാഹരണത്തിന്, വാക്സിൻ കൊടുക്കേണ്ട കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും നമ്മൾ വാക്സിൻ കൊടുക്കണം.

സോപ്പും വെള്ളവും ഇട്ട് കൈ കഴുകണം. അതുപോലെ വീട് വൃത്തിയായി സൂക്ഷിക്കണം. വായു മലിനീകരണം കുറയ്ക്കണം. അനാവശ്യ കെമിക്കലുകളുടെ ഉപയോഗം കുറയ്ക്കണം. നമുക്ക് ചുറ്റുമുള്ള പ്രതിരോധ ശേഷി കുറഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് അടിയന്തര സാഹചര്യത്തിൽ മെഡിക്കൽ ഹെൽപ്പ് ലഭ്യമാക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കുഞ്ഞു കുട്ടികളിൽ മുലയൂട്ടുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. അതിലൂടെ അവർക്ക് പ്രതിരോധ ശേഷി നന്നായി ലഭിക്കുകയും ന്യൂമോണിയ വരാനുള്ള സാധ്യത ഗണ്യമായി കുറയ്ക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഒരുപക്ഷെ ന്യൂമോണിയ പിടിപെടുകയാണെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ ഡോക്ടറെ പോയി സമീപിച്ച് വേണ്ട ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിന്റെ കാരണം എന്താണോ അത് കണ്ടെത്തി അതിനുള്ള പ്രതിരോധ നടപടി സ്വീകരിക്കുകയും അതുപോലെ ഓക്സിജൻ കുറവാണെങ്കിൽ ഓക്സിജൻ സ്വീകരിക്കുകയും മറ്റ് സഹായം എല്ലാം വേണമെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചിട്ടുള്ള അടിയന്തര സഹായങ്ങൾ സ്വീകരിക്കാനും മടി കൂടാതെ ചെയ്യണം. ന്യൂമോണിയ നമുക്ക് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റാൻ ചിലപ്പോൾ സാധിച്ചേക്കില്ല. പക്ഷേ ലോകാരോഗ്യ സംഘടനയും യുനിസെഫും ഒക്കെ ചേർന്ന് ഒരു ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ നടപ്പാക്കുന്നുണ്ട്. എന്തിനാണെന്ന് പറഞ്ഞാൽ ന്യൂമോണിയ വരാതെ നോക്കാനും ന്യൂമോണിയക്കെതിരെയുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ഒരുപക്ഷെ ന്യൂമോണിയ പിടിപെട്ടാൽ അടിയന്തരമായിട്ടുള്ള ചികിത്സ ലഭ്യമാക്കാനും ഇതിനാണ് ലോകാരോഗ്യ സംഘടന ശ്രമിക്കുന്നത്. കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയാണെങ്കിൽ വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ന്യൂമോണിയയെ ചികിത്സിച്ച് ജീവിതം നോർമൽ രീതിയിലേക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കും. നിർത്തുന്നു. നന്ദി.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: റേഡിയോ കൊച്ചി 90 FM സൗഖ്യം പരിപാടിയിൽ ഇന്ന് മുലയൂട്ടലും അനുബന്ധ പ്രശ്നങ്ങളും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളും. ലാക്ടേഷൻ കെയർ കൌൺസിലറായ നിഷാന AMയുമായി, എറണാകുളം സെന്റ് തെരേസസ് കോളേജിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം സയൻസ് അസിസ്റ്റന്റ് പ്രൊഫസറായ നിമ്മി ജേക്കബ് നടത്തുന്ന അഭിമുഖം.
1: ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് മുലയൂട്ടലിനെ കുറിച്ചും അതോടനുബന്ധിച്ച് നമുക്കുണ്ടായേക്കാവുന്ന സംശയങ്ങളെക്കുറിച്ചും മുലയൂട്ടലിന് സംബന്ധമായി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചുമൊക്കെയാണ്. അതിനുവേണ്ടി നമുക്ക് സംശയ നിവാരണം നടത്താനും നിങ്ങളുടെയൊക്കെ സംശയങ്ങൾക്ക് മറുപടി തരാനുമായി ഇന്ന് നമ്മുടെ ഇവിടെ എത്തിയിരിക്കുന്നത് നിഷാന മാഡമാണ്. മാഡം എറണാകുളം ജില്ലയിലെ ഒരു ലാക്ടേഷൻ കൺസൾട്ടന്റാണ്. മാഡത്തെ എത്രയും സ്നേഹത്തോടെ ഇന്നത്തെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
2: താങ്ക് യു നിമ്മി.
1: നമുക്ക് വരാൻ സാധ്യതയുള്ള കുറെ സംശയങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ എന്റെ കയ്യിലുണ്ട്. ഞാൻ മാമിനോട് ചോദിച്ചു തുടങ്ങട്ടെ.
2: ഓ,
1: പ്രസവശേഷം, അത് സിസേറിയൻ ആയിക്കൊള്ളട്ടെ നോർമൽ ഡെലിവറി ആയിക്കൊള്ളട്ടെ, എപ്പോൾ മുലയൂട്ടണം എന്നാണ് മാമിന്റെ ഒരു അഭിപ്രായം?
2: പ്രസവത്തിന് ശേഷം എത്രയും പെട്ടെന്ന് തന്നെ മുലയൂട്ടാൻ ശ്രമിക്കേണ്ടതാണ്. അതിപ്പം സിസേറിയന്റെ കേസിൽ, സിസേറിയൻ ഒരു സർജറിയാണ്, അപ്പൊ സർജറി കഴിഞ്ഞ് ഉടനെ തന്നെ ചിലപ്പോൾ മുലയൂട്ടാൻ സാധിച്ചെന്ന് വരില്ല. ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുലയൂട്ടാൻ സാധിക്കും, പക്ഷെ അത് സംഭവിക്കാത്ത സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന്. ഇപ്പം റെക്കമെൻഡേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു മണിക്കൂറിനെ നമ്മളൊരു ഗോൾഡൻ അവർ എന്നാ പറയുന്നത്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ മുലയൂട്ടാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാവകൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യാൻ പറ്റുകയും അറ്റാച്ച് ചെയ്യാൻ പറ്റുകയും സാധിക്കാറുണ്ട്. അപ്പം എത്രയും പെട്ടെന്ന് ശ്രമിക്കേണ്ടതാണ്.
1: അടുത്ത ഒരു ചോദ്യം, അതായത് കുഞ്ഞിന് ആവശ്യത്തിന്

0: പാല് കിട്ടുന്നുണ്ടോന്ന് ഒരമ്മ എങ്ങനെ മനസ്സിലാക്കും?
1: ഒരു കുഞ്ഞിന് എപ്പോഴും നമുക്കുള്ള ഒരു ഡൗട്ടാണ് ഒരു കുഞ്ഞിന് എത്ര പാല് ആവശ്യമുണ്ടെന്ന്. അപ്പം ഡയറക്റ്റായി മുലയൂട്ടുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും കാണില്ല ഈ കുട്ടി എത്ര പാല് കുടിക്കുന്നുണ്ടെന്ന്. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡൗട്ട് വരുന്നത്. അപ്പം ചെറിയ ഒരു വാവ, ജനിച്ച ഉടനെയുള്ള ഒരു വാവയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വാവയുടെ വയറ് വളരെ ചെറുതാണ്. അപ്പം ആ വാവയ്ക്ക് കുറേ പാലൊന്നും ആവശ്യമില്ല. ആദ്യത്തെ ദിവസം ഒരു 5 ml അല്ലെങ്കിൽ ഒരു 10 ml അത്രയാണ് ആവശ്യം. അതാണ് ഈ അമ്മ ഉണ്ടാക്കുന്നതും കൊളോസ്ട്രം എന്ന് പറയും ആദ്യത്തെ പാലിന്. പക്ഷേ അപ്പം എങ്ങനെ മനസ്സിലാക്കാം ഒരു കുട്ടിക്ക് ആവശ്യത്തിന് കിട്ടുന്നുണ്ടെന്ന്? കുഞ്ഞിന് പാല് കിട്ടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഈ കുഞ്ഞ് മൂത്രമൊഴിക്കുകയും അപ്പിയിടുകയും വേണം. അതായത് ആദ്യത്തെ ദിവസം കുഞ്ഞിന് മിനിമം ഒരു മൂത്രമോ അല്ലെങ്കിൽ ഒരു അപ്പിയെങ്കിലും പോകണം. അതേപോലെ കുഞ്ഞു വളരും തോറും ഓരോ ദിവസം ചെല്ലും തോറും എത്രാമത്തെ ദിവസമാണോ, അതായത് ഇപ്പൊ 3-ാമത്തെ ദിവസം മിനിമം 3 മൂത്രവും ഒരു അപ്പിയെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും വയറ്റുനിന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ കുഞ്ഞിന് ആവശ്യമുള്ളത് കിട്ടുന്നുണ്ട്. കുഞ്ഞിന് ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം ആയിട്ട് ഒരു 6 പ്രാവശ്യമെങ്കിലും മൂത്രം ഒഴിക്കണം, ഒരു പ്രാവശ്യമെങ്കിലും അപ്പിയിടണം. എങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞിന് ആവശ്യമുള്ള അത്ര കിട്ടുന്നുണ്ടെന്നാണ്. രണ്ടാമതായിട്ട് ഈ കുഞ്ഞിന്റെ വെയിറ്റ് ഗെയിൻ ഉണ്ടാവണം. അതായത് ഒരു ദിവസം 20 അല്ലെങ്കിൽ 30 ഗ്രാം വരെ വെയിറ്റ് ഗെയിൻ ഉണ്ടെങ്കിൽ ഈ കുഞ്ഞിന് ആവശ്യമുള്ളത്ര പാല് കിട്ടുന്നുണ്ടെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ പിന്നെ യൂറിൻ കൗണ്ട്, സ്റ്റൂൾ കൗണ്ട്, വെയിറ്റ് ഗെയിൻ ഇതെല്ലാം പ്രോപ്പറായി നടക്കുന്നുണ്ടെങ്കിൽ കുഞ്ഞിന് എന്തായാലും പാല് കിട്ടുന്നുണ്ട്. പിന്നെ നല്ലോണം പാല് കിട്ടുന്ന ഒരു കുട്ടി നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയി ഉറങ്ങുകയും ചെയ്യും. ഒരു 1.5-2 മണിക്കൂർ വരെ ഒരു ഫീഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറങ്ങാറുണ്ട്.
0: അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ കുഞ്ഞിന് ആവശ്യത്തിന് പാല് കിട്ടുന്നുണ്ടെന്ന്
1: നമുക്ക്
0: മനസ്സിലാക്കാം. അപ്പം സാധാരണ നമ്മൾ പറയും ഒരു മുലപ്പാല് കൊടുത്തു തുടങ്ങുമ്പം എത്ര സമയം ഒരു കൊച്ചിന് കൊടുക്കണം, കുഞ്ഞിന് പാലൂട്ടണം? 10 മിനിറ്റാണോ, 20 മിനിറ്റാണോ? 20 മിനിറ്റ് കിട്ടുമ്പോഴാണോ ആ കുട്ടിന് ആവശ്യത്തിനുള്ള പാല് തികയുന്നത്? അപ്പൊ അതിനെ പറ്റി എന്താണ് മാമിന്റെ അഭിപ്രായം?
1: അപ്പൊ സാധാരണ നമ്മൾ പറയാറ് 15-20 മിനിറ്റ് കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഓരോ വാവ കുടിക്കുന്ന രീതി അനുസരിച്ചിരിക്കും അമ്മയുടെ പാലിന്റെ ഫ്ലോ അനുസരിച്ചും ഇരിക്കരുത്. ഇപ്പൊ നല്ല ഫ്ലോ ഉള്ള നല്ലോണം പാലുള്ള ഒരു മദറിന്റെ വാവ ചിലപ്പം 20 മിനിറ്റ് കുടിക്കില്ല, 10 മിനിറ്റ് കുടിക്കുമ്പോ തന്നെ വയറ് നിറയുമായിരിക്കും. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഈ വാവ കുടിക്കുന്നുണ്ടോ ഇറക്കുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഇപ്പം 20 മിനിറ്റ് ബ്രസ്റ്റിൽ ഇരിക്കുന്നുണ്ട്, പക്ഷേ സക്ക് മാത്രം ചെയ്യണുള്ളൂ, വലിക്കുന്ന മാത്രമേ ഉള്ളൂ, ഇറക്കുന്നില്ലെങ്കിൽ ആ ഒരു 20 മിനിറ്റ് കൊണ്ട് വാവയ്ക്ക് കാര്യമായിട്ടൊന്നും കിട്ടണില്ല. അപ്പം സക്ക് ചെയ്യുകയും സ്വോളോ ഇറക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വാവയ്ക്ക് കിട്ടുന്നുണ്ടെന്ന്.
0: ഓക്കെ മാം, ഒരു സംശയം ഉണ്ട്. അതായത് ശരിയായ മുലയൂട്ടാൻ ഇന്നത്തെ പല അമ്മമാർക്കും അറിയില്ല, അല്ലെങ്കിൽ അവർക്ക് അതിനൊരു ട്രെയിനിങ് ഒന്നും പ്രത്യേകിച്ച് ആരും കൊടുക്കുന്നുമില്ല. നമ്മൾ എന്നാണോ മുലയൂട്ടി തുടങ്ങുന്നത് അന്ന് തൊട്ടാണ് നമുക്കൊരു ട്രെയിനിങ് എന്ന് പറയാം. അപ്പൊ ശരിയായിട്ട് മുലയൂട്ടുന്നത് എങ്ങനെയാണ്?
1: അപ്പൊ പണ്ടത്തെ കാലത്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് മുലയൂട്ടൽ അത്ര വലിയൊരു സംഭവമായിട്ടൊന്നുമല്ല. കുഞ്ഞ് ജനിക്കണു, നമ്മൾ കുഞ്ഞിനെ ബ്രസ്റ്റിന്റെ അടുത്തേക്ക് മുലയുടെ അടുത്തേക്ക് കൊണ്ടുപോകണു, കുഞ്ഞ് സക്ക് ചെയ്ത് കുടിക്കണു, ഇങ്ങനെയായിരുന്നു. പക്ഷേ മിക്കവാറും സംഭവിച്ചിരുന്നത് കുഞ്ഞെപ്പോഴും നിപ്പിളിന്റെ അറ്റത്തായിരുന്നു സക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു സ്ട്രോയിലൂടെ വലിച്ചു കുടിക്കുന്നത് പോലെയാണ് കുടിച്ചുകൊണ്ടിരുന്നിരുന്നത് പണ്ടത്തെ കാലത്തൊക്കെ. കുറേ എല്ലാവരും എന്നല്ല പറയണത്. അപ്പം അങ്ങനെ കുടിക്കുമ്പോൾ സംഭവിക്കാവുന്നത് ഒന്ന്, കുഞ്ഞിന് ആവശ്യമുള്ള അത്ര പാല് കിട്ടിയെന്ന് വരില്ല. ഇപ്പം നമ്മൾ തന്നെ നിപ്പിളിന്റെ അറ്റത്ത് ഞെക്കി നോക്കിക്കഴിഞ്ഞാൽ എത്ര പാല് കിട്ടും. പക്ഷേ കുറച്ചും കൂടെ ആ നിപ്പിളിന് ചുറ്റുമുള്ള ഡാർക്ക് ആയിട്ടുള്ള പോർഷനിൽ ഞെക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ പാല് കിട്ടും. അപ്പൊ കുഞ്ഞുങ്ങൾ ശരിക്കും ബ്രസ്റ്റിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ടത് ആ നിപ്പിളിന് ചുറ്റുമുള്ള ഡാർക്ക് ആയിട്ടുള്ള ഏരിയോള എന്ന പോർഷനിലേക്കാണ് വാവകൾ ലാച്ച് എന്ന് പറയും. ബ്രസ്റ്റിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലാച്ച് എന്ന് പറയുന്നത്. അപ്പൊ അറ്റത്ത്, നിപ്പിളിന്റെ അറ്റത്ത് മാത്രം സക്ക് ചെയ്യാതെ ഏരിയോളയും കൂടെ സക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് കുഞ്ഞിന് നല്ല രീതിയിൽ പാല് കിട്ടുക.
0: ശരി മാം. പിന്നെ പലപ്പോഴും ഒരു സംശയം ആളുകൾക്കുണ്ട്, അല്ലെങ്കിൽ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, കുഞ്ഞ് കരയുമ്പം കുഞ്ഞിന് പാല് തികയുന്നില്ല, അതുകൊണ്ടാണ്. ഞാനും ഒരു അമ്മയാണല്ലോ, അപ്പം ഞാനും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. എന്താ നീ പാല് കൊടുക്കാത്ത അതുകൊണ്ടാണല്ലോ കൊച്ചു കരയുന്നത് എന്നുള്ള ഒരു നമ്മളെ ഒരു കുറ്റപ്പെടുത്തുന്ന രീതി. അപ്പം അതിനെപ്പറ്റി എന്താണ് മാമിൻ്റെ ഒരു അഭിപ്രായം?
1: ഇപ്പൊ ഒരു കുഞ്ഞിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഞ്ഞൊരു 9 മാസം വളരെ സേഫും സെക്യൂറുമായിട്ടുള്ള അതിന്റെ ഗർഭാശയത്തിന്റെ ഉള്ളിലാണുള്ളത്. അപ്പം അധികമായിട്ട് ഒച്ച വരുന്നില്ല, ലൈറ്റ് വരുന്നില്ല, ഭയങ്കര ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. അതിൽ നിന്ന് നമ്മുടെ ഈ ലോകത്തേക്കാണ് വരുന്നത്. അപ്പൊ ഭയങ്കര ഭാവിക്ക് ആ ഒരു

0: ചേഞ്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ചേഞ്ച് ആണ്. അപ്പൊ ഈ വാവ എങ്ങനെ നമ്മളോട് സംസാരിക്കും? ഇപ്പൊ വാവയ്ക്ക് ഇപ്പൊ ചൂടെടുക്കണോ, വാവ എന്ത് ചെയ്യും?
1: കരയും.
0: തണുക്കണു, കരയും. മൂത്രമൊഴിച്ചു, കരയും. മൂത്രമൊഴിക്കാൻ മുട്ടണു, കരയും. ഈ വാവ ശരിക്കും സംസാരിക്കുന്നത് പോലെയാണ് വാവയുടെ കരച്ചിൽ. വാവയ്ക്ക് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു വഴിയാണ് കരച്ചിൽ. എല്ലാം ഓക്കെ ആണെങ്കിൽ വാവ കരയില്ല, പക്ഷേ വേറെ എന്ത് ഓക്കെ അല്ലെങ്കിലും കരച്ചിലായിരിക്കും. അത് വിശന്നാലും കരയുമാണ്, അല്ലാണ്ട് വിശപ്പ് കൊണ്ട് മാത്രം കരയും എന്നല്ല. അപ്പൊ നമ്മൾ എപ്പോഴും, ഇപ്പം നമ്മളിപ്പോ ഒരു മഞ്ഞക്കണ്ണട വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണുന്നത് എല്ലാം മഞ്ഞയായിരിക്കും. അപ്പൊ നമ്മളിപ്പോ വിചാരിക്കുക, ഓ കുഞ്ഞ് കരയണത് പാല് കിട്ടാഞ്ഞിട്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മള് ബാക്കിയൊന്നും നമ്മൾ കാണണില്ല. അപ്പൊ എപ്പോഴും എന്താണ്, എന്തുകൊണ്ടാണ് കുഞ്ഞ് കരയുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നോക്കുക. പാലിന് ആവാം, പക്ഷെ അല്ലാത്ത റീസൺ ആണെന്നുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുക.
1: ഓക്കെ മാം, എന്റെ അടുത്ത ഒരു ചോദ്യം, മുലയൂട്ടുന്ന അമ്മമാരെ വേദന പറ്റി പറയുന്നുള്ളത് നോർമലാണോ? ഇപ്പം ഞാനും ഒക്കെ മുലയൂട്ടുന്ന കാലഘട്ടത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു ഇനിഷ്യൽ ആ ഒരു ആദ്യ ദിവസങ്ങളിൽ വല്ലാത്ത വേദന അനുഭവിക്കുകയും കുഞ്ഞിനെ പാലൂട്ടാൻ പറ്റാതെ വരികയും എങ്കിലും കുഞ്ഞിനോട് ഉള്ള ഒരു സ്നേഹം കാരണം ഈ വേദനയ്ക്കിടയിലും പാലൂട്ടുകയും ചെയ്ത ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് എനിക്ക് പോലും. അപ്പം അത് നോർമലാണോ ഈ വേദന? അതിനെപ്പറ്റി എന്താണ് മാമിൻ്റെ അഭിപ്രായം?
0: വേദന ഒരിക്കലും നോർമലല്ല നിമ്മി. അപ്പം വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ ശരിക്കും ഒരു കുഞ്ഞ് ബ്രസ്റ്റിലേക്ക് ലാച്ച് ചെയ്യേണ്ടത്, അതായത് നിപ്പിളില് മാത്രമല്ല ഏരിയോളയും കൂടെയാണ് വായിലേക്ക് എടുക്കേണ്ടത്. പക്ഷേ കുഞ്ഞുങ്ങൾ നിപ്പിളിന്റെ അറ്റത്ത് മാത്രം സക്ക് ചെയ്യുമ്പം കടിക്കാനുള്ളൊരു ചാൻസ് വരുന്നുണ്ട്. ഇവർക്ക് പല്ലില്ല, പക്ഷെ ഇവരുടെ മോണ നല്ല സ്ട്രോങ് ആണ്. അപ്പം ക്രാക്കുകൾ വരാൻ, മുറിവുകൾ വരാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പം എപ്പോഴും നമ്മൾ ലാച്ച് പ്രോപ്പർ ആക്കി കഴിഞ്ഞാൽ പെയിൻ അങ്ങനെ വരാറില്ല. പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തോ അവിടെ ശരിയല്ല. അപ്പം എന്തുകൊണ്ടാണ് പെയിൻ? ഒന്ന്, ഈ കുഞ്ഞ് ലാച്ച് ചെയ്യുമ്പം ശരിയല്ലെങ്കിൽ വേദന ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. രണ്ട്, പാല് നിറഞ്ഞ് കെട്ടിക്കിടക്കുകയാണെന്നുണ്ടെങ്കിൽ വേദന വരാനുള്ള ചാൻസ് ഉണ്ട്, സാധ്യതയുണ്ട്. അപ്പം അത് ഇൻഫെക്ഷൻ ആവാനുള്ള ഒരു സാധ്യതയും കൂടെ ഉണ്ട്. അപ്പം ആദ്യത്തെ ദിവസങ്ങളിൽ, ഒരു രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസമാണ് ഈ കൊളോസ്ട്രം മാറി പാലിലേക്കുള്ളൊരു ചേഞ്ച് നടക്കുന്നത്. അപ്പൊ ആ സമയത്ത് കല്ലിപ്പ് പോലെയൊക്കെ വരാനുള്ള നല്ല സാധ്യതയുണ്ട്, അപ്പവും ഭയങ്കര വേദനയായിരിക്കും. അപ്പം ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ കല്ലിപ്പ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചൂടോ തണുപ്പോ വെച്ച് ജെന്റിലായിട്ട് മസാജ് ചെയ്ത് നമ്മൾ ആ കല്ലിപ്പ് മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ അത് ആ കല്ലിപ്പായി തന്നെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്.
1: ഒരു സംശയം എന്റെ ഇടയ്ക്ക് ചോദിക്കുവാണ്, ചൂടോ തണുപ്പോ എന്ന് പറഞ്ഞാൽ ഇവന് കോൾഡ് പ്രസ് പോലെ അങ്ങനെ എന്തെങ്കിലും ഐസ് പാക്ക് പോലെയാണോ അതോ ചെറിയ, അതിനെ പറ്റി ഒന്ന്?
0: അപ്പം ചൂട് എന്ന് വെച്ചുകഴിഞ്ഞെങ്കിൽ നമുക്ക് ഹോട്ട് വാട്ടർ ബാഗിന്റെ ഉള്ളിൽ കുറച്ച് ചൂട്, ചെറിയ ഹോട്ട് വാട്ടർ ബാഗ് ഉണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ ഇളം ചൂട്, ഭയങ്കര ചൂട് വെള്ളം ഒരിക്കലും ഉപയോഗിക്കരുത്. അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു തുണിയിൽ കുറച്ച് ഇളം ചൂട് വെള്ളം മുക്കി അങ്ങനെ വെക്കാം, എങ്ങനെ വേണമെങ്കിലും വെക്കാം. ഇപ്പോഴത്തെ റെക്കമെൻഡേഷൻ ശരിക്കും തണുപ്പ് വെക്കുക എന്നുള്ളതാണ്. അപ്പം ബ്രസ്റ്റിൽ പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പം ഒരു ഇൻഫ്ലമേഷനും കൂടെ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ കേസസിൽ
1: ഇൻഫെക്ഷൻ
0: പോലെ, അല്ലെങ്കിൽ ഈ പാല് കെട്ടി കിടക്കുമ്പോൾ നീരുമുണ്ട് അവിടെ, പാല് മാത്രമല്ല അപ്പൊ നീരുമുണ്ട് അവിടെ. അപ്പൊ ആ നീരെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോൾഡ് ആയിട്ടുള്ള, അത് ഐസ് പാക്ക് ആയിട്ട് യൂസ് ചെയ്യാം. ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഒരു ഈ ചെറിയ പെപ്സിയുടെ ഒക്കെ ബോട്ടിലുകളില്ലേ, പെറ്റ് ബോട്ടിൽസ്, അത് നമുക്ക് ഫ്രീസർ വെള്ളം നിറച്ച് ഫ്രീസറിന്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ബ്രസ്റ്റിന്റെ മേളില് വെക്കാൻ പറ്റും.
1: അപ്പം അങ്ങനെ ഒന്ന് ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
0: വളരെ ജെന്റിലായിട്ട്, ഒരിക്കലും അമർത്തി വേദനിക്കുന്ന രീതിയിൽ ചെയ്യരുത്, ജെന്റിലായിട്ടുള്ള മസാജുകൾ ചെയ്യാം.
1: ഓക്കെ മാം, പിന്നെ ഒരു വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണ്, അതായത് പ്രസവശേഷം ഉണ്ടാവുന്ന പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ, അത് നമ്മളിപ്പോൾ കുറച്ച് കാര്യമായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പം അത് പലരും അനുഭവിച്ചിട്ടുണ്ടാവും ഇതിനു മുമ്പ്, പക്ഷേ ഇത്ര കാര്യമായിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ട്, ഞങ്ങൾ ഇങ്ങനെ അനുഭവിച്ചിട്ടുണ്ടെന്നൊക്കെ ഒരുപാട് പേര് തുറന്നു പറയുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യത്തെ പറ്റി എന്താണ് പറയാനുള്ളത്?
0: അതായത് പ്രസവത്തിന് ശേഷമുള്ള ഒരു പീരീഡിനെയാണ് നമ്മൾ പോസ്റ്റ് പാർട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സാധാരണ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് രണ്ട് ഹോർമോൺ ഉണ്ട് നമ്മുടെ, ഈസ്ട്രജനും പ്രൊജസ്ട്രോണും പറഞ്ഞ്. അതിങ്ങനെ ഈ 9 മാസത്തിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഡെലിവറി കഴിഞ്ഞ ഉടനെ ഈ രണ്ട് ഹോർമോണും നല്ല രീതിയിൽ കുറയാൻ തുടങ്ങും. ഓക്കെ, ഭയങ്കരമായിട്ട് ആ ഒരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ ഭയങ്കര ഒരു ഡ്രോപ്പ് ഉണ്ടാവും. ഈ ഒരു ഡ്രോപ്പ് നമുക്ക് മാനസികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഒരു, നമ്മുടെ ഫീലിങ്സ് ഒന്നും നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു സാഹചര്യമല്ല. അതാ ആദ്യത്തെ 3 ദിവസം

0: മാത്രല്ല ആദ്യത്തെ കുറച്ച് ആഴ്ചകൾ തന്നെ അങ്ങനെയായിരിക്കാം. അപ്പം അത് ഇനീഷ്യലി ഉള്ള ആ ഒരു പീരീഡിനെ നമ്മള് പോസ്റ്റ് പാർട്ടം ബ്ലൂസ് എന്നാ പറയാം. അതായത് ഉറക്കമില്ലാത്ത കുഞ്ഞ് ജനിച്ച ഉടനെ തന്നെ അമ്മയ്ക്ക് ആവശ്യത്തിന് ഉറക്കം കിട്ടണില്ല. അപ്പൊ അതൊക്കെ ആ ഒരു ബ്ലൂ പീരീഡ് എന്നാ പറയാ, ആദ്യത്തെ ഒരു രണ്ടു മൂന്നാഴ്ച. അതിനുശേഷവും ഈ അമ്മയ്ക്ക് ഒത്തിരി ആയിട്ടുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ, എപ്പോഴും കരച്ചില് വരിക, കുഞ്ഞിനോടുള്ള ഒരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക, സ്നേഹം തോന്നുന്നില്ല, കുഞ്ഞിനോടൊരു കണക്ഷൻ തോന്നുന്നില്ല, എക്സ്ട്രീം ആയിട്ടുള്ള കേസസിൽ കുഞ്ഞിനെ ഉപദ്രവിക്കാനുള്ള ഒരു ടെൻഡൻസി തോന്നും. അതായത് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുമ്പം കരച്ചിൽ മാറ്റാൻ വേണ്ടി എന്തെങ്കിലും എക്സ്ട്രീം ആയിട്ട് ചെയ്യാൻ തോന്നുക, അങ്ങനത്തെയൊക്കെ കണ്ടീഷന് എത്രയും പെട്ടെന്ന് നമ്മൾ ഒരു സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോകേണ്ടതാണ്.
1: ഇപ്പൊ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആണ് എന്ന ഒരു പെൺകുട്ടിക്കോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ളവർക്കോ അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും?
0: അതായത് ഇപ്പം ഭയങ്കരമായിട്ട് സങ്കടം, ഭക്ഷണം കഴിക്കുന്നില്ല, ഉറങ്ങുന്നില്ല, എപ്പോഴും ഒരു പേടി പോലെ, ഇങ്ങനത്തെയൊക്കെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു അപാകത നോട്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇപ്പൊ സൈക്യാട്രിസ്റ്റിനെ തന്നെ കാണിക്കണം എന്നില്ല. അപ്പൊ ആദ്യം ഒരു സൈക്കോളജിസ്റ്റിനെ കാണിക്കാം. ഇപ്പം എന്തെങ്കിലും കൂടുതൽ പ്രശ്നമുള്ളതാണെന്നുണ്ടെങ്കിൽ അവരെന്നെ സൈക്യാട്രിസ്റ്റിന് റെക്കമെൻഡ് ചെയ്യും. അപ്പൊ നമ്മളുടെ ലെവലിൽ നമുക്ക് ചെയ്യാവുന്നത് എന്തെങ്കിലും ശരിയല്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മളായിട്ടത് സാരമില്ല എന്ന് പറയാതെ ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് റെഫർ ചെയ്യുക എന്നുള്ളതാണ്.
1: പിന്നെ അമ്മമാർക്ക് എന്തെങ്കിലും രോഗം, പനിയാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗാവസ്ഥകളാവാം, ഇത്തരം അവസരങ്ങളിൽ ഫീഡ് ചെയ്യാമോ?
0: മിക്കവാറും രോഗങ്ങളുടെ കേസസിലൊക്കെ അമ്മമാർക്ക് ഫീഡ് ചെയ്യാം. ഇപ്പൊ നമുക്കൊരു അസുഖം വരുമ്പോ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ശരീരം അതിനുള്ള ഒരു ആന്റിബോഡി ക്രിയേറ്റ് ചെയ്യും. അപ്പം ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ ഇതേ ആന്റിബോഡി ഈ കുഞ്ഞിലേക്ക് പോവുകയാണ്. അതായത് അമ്മയ്ക്കൊരു പനി വന്നിട്ടുണ്ടെങ്കിൽ പോലും കുഞ്ഞിന് ഈ ആന്റിബോഡി കിട്ടുന്നത് കാരണം എങ്ങാനും കുഞ്ഞിന് പനി വരികയാണെങ്കിൽ പോലും അത് വളരെ മൈൽഡായിട്ടേ വരുള്ളൂ. അപ്പം വളരെ ബെനിഫിഷ്യൽ ആണ്. രോഗമുള്ളപ്പോഴും അമ്മയ്ക്ക് പറ്റുന്നതാണെങ്കിൽ,
1: മാരക രോഗങ്ങളൊന്നും അല്ലെങ്കിലും
0: പിന്നെ അമ്മയുടെയും ഹെൽത്ത് കണ്ടീഷൻ നോക്കണമല്ലോ. അമ്മയ്ക്ക് തീരെ വയ്യാത്തൊരു സ്ഥിതിയാണെങ്കിൽ ചിലപ്പോൾ മുലയോട്ടം വരില്ല.
1: പിന്നെ ഒരു അടുത്ത ഒരു ചോദ്യം, അതായത് നമ്മളിപ്പം പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പെൺകുട്ടികളും അല്ലെങ്കിൽ അമ്മമാരും വർക്കിംഗ് മദേഴ്സ് ആണ്, ജോലിക്ക് പോകുന്നവരാണ്. എന്നാൽ അവർ പലർക്കും കുഞ്ഞിനെ ഇട്ടിട്ട് പോകുമ്പോൾ ഉള്ള വേദന, അതിന്റെ കൂടെ തന്നെ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു പ്രയാസം, ഇത്തരം അവസരങ്ങളിൽ എന്തൊക്കെയാണ് നമുക്ക് അതിനെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന മാർഗങ്ങൾ?
0: ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗവൺമെന്റ് സർവീസിലും പ്രൈവറ്റ് ഇതിലൊക്കെ 6 മാസത്തെ മെറ്റേണിറ്റി ലീവ് ഉണ്ട്. അപ്പൊ പക്ഷെ എല്ലാവർക്കും അതും ഉണ്ടെന്നില്ല, 3 മാസം വരെയൊക്കെ ചിലവർക്ക് ലീവ് കിട്ടാറുള്ളൂ. അപ്പം നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ റെക്കമെൻഡേഷൻ നോക്കുകയാണെങ്കിൽ 6 മാസം വരെ മുലപ്പാല് മാത്രം കൊടുക്കാനാണ് പറയുന്നത്. അപ്പൊ അത് കൊടുക്കാൻ പറ്റാത്തപ്പം വളരെയധികം വിഷമമാണ് ഈ മദേഴ്സിന് ഉണ്ടാകുന്നത്, അമ്മമാർക്കുണ്ടാകും.
1: ഞാനും അതുപോലെ ഒരു അമ്മയായതുകൊണ്ട് എനിക്കത്
0: അറിയാം.
1: ഞാനും ജോലിക്ക് പോയപ്പോഴ് എന്തൊക്കെ മാർഗങ്ങളാണെന്നു അത്ര നമുക്ക് അറിവുണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് നമുക്കങ്ങനെ ഒന്നും ചെയ്തു വെച്ചിട്ട് പോകാൻ
0: സാധിച്ചു.
1: അതൊരു നല്ലൊരു ഇൻഫർമേഷൻ ആയിരിക്കും.
0: അതിപ്പം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ പണ്ടത്തെ കാലത്ത് നമുക്ക് ബ്രസ്റ്റ് പമ്പ് എന്ന് പറഞ്ഞ ഡിവൈസസ് ഒന്നുമില്ല. നമ്മൾ കൈവെച്ച് ഇപ്പൊ പാല് പുറത്തേക്ക് എടുക്കണമെങ്കിൽ നമ്മൾ കൈവെച്ച് പിഴിഞ്ഞാണ് എടുക്കാറ്. കൈവെച്ച് പിഴിയല് സമയമെടുക്കുന്നത് ഒരു കാര്യമാണ്, പിന്നെ നമുക്ക് ബുദ്ധിമുട്ടുള്ളതായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടി വരുമ്പം ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇപ്പം ബ്രസ്റ്റ് പമ്പ് എന്ന് പറഞ്ഞ ഡിവൈസസ് അവൈലബിൾ ആണ്. അത് മാനുവലായിട്ട്, അതായത് നമ്മൾ കൈവെച്ച് ഞെക്കി പാല് പുറത്തേക്ക് എടുക്കുന്ന രീതിയിലും ഉണ്ട്, നമ്മൾ കൈവെച്ച് ബ്രസ്റ്റ് പമ്പ് ഓപ്പറേറ്റ് ചെയ്യുക, അല്ലാതെ ഇലക്ട്രിക് ആയിട്ടുള്ള ബ്രസ്റ്റ് പമ്പുകളും ഉണ്ട്. ഇപ്പൊ പുതിയതായിട്ട് ഒരു കഴിഞ്ഞ 2 കൊല്ലമായിട്ട് വേറബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രസ്റ്റ് പമ്പ് വരുന്നുണ്ട്. അതായത് നമ്മൾ ബ്രാഡ് ഉള്ളിൽ ഈ ബ്രസ്റ്റ് പമ്പ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പമ്പ് തന്നെത്താന് പമ്പ് ചെയ്ത് പാല് എടുത്തോളും. അപ്പൊ ഇങ്ങനെയുള്ള പമ്പുകൾ വർക്കിംഗ് ആയിട്ടുള്ള മദേഴ്സിന് വളരെ യൂസ്ഫുൾ ആണ്. കാരണം വർക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാലും അവര് തീരെ പമ്പ് ചെയ്തില്ലെങ്കിൽ ഒന്ന് അവർക്ക് ഈ പറഞ്ഞ പോലെ പാല് കെട്ടിക്കിടക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും,
1: വേദന വരാം.
0: രണ്ടാമത് ഈ പിന്നെ പാല് അത്രയും സമയം, അതായത് ഇപ്പൊ രാവിലെ 9 മണിക്ക് വർക്കിന് പോയി 5 മണി വരെയാണെന്നുണ്ടെങ്കിൽ അത്രയും നേരം പാല് റിമൂവ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാല് കുറയും. അപ്പം ആ ഒരു സ്റ്റേജിൽ നമുക്ക്
1: കുഞ്ഞ് സക്ക് ചെയ്യാത്തതും
0: നമ്മൾ റിമൂവ് ചെയ്യാത്തതും,
1: അപ്പം
0: 2-3 പ്രാവശ്യം നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എക്സ്പ്രസ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് പാലും ഈ എക്സ്പ്രസ് ചെയ്ത പാല് നമുക്ക് കുഞ്ഞിനും കൊടുക്കാൻ പറ്റും. അപ്പം ഫ്രിഡ്ജൊക്കെ ഉള്ള ഒരു ഓഫീസാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫ്രിഡ്ജിലേക്ക് ഈ പമ്പ് ചെയ്ത് വെച്ച പാലെടുത്ത് വെക്കുക, എന്നിട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി പിറ്റേ ദിവസം ആ പാല് കുഞ്ഞിന് കൊടുക്കാം. അപ്പം അത് ഫ്രിഡ്ജ് ഇല്ലാത്ത അവസ്ഥയിൽ കൂളിംഗ് ബാഗ്സ് എന്ന് പറയും, ഒരു 8 മണിക്കൂർ 10 മണിക്കൂർ വരെ തണുപ്പ് നിൽക്കാവുന്ന ബാഗുകൾ, അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പമ്പ് ചെയ്ത്

0: നമ്മുടെ മാർക്കറ്റിൽ,
1: നമ്മുടെ ആമസോണിലൊക്കെ ഒത്തിരിയായിട്ട് കാണാറുണ്ട്. അപ്പം അത് അവിടെ നിന്ന് ചെയ്തു കഴിഞ്ഞാൽ ഈ ജോലിക്ക് ഇപ്പൊ നമുക്കറിയാം 3 മാസത്തിലാണ് നമുക്ക് പോകേണ്ടത്. അപ്പൊ ഒരു മാസം മുന്നേ തൊട്ടേ നമ്മള് പമ്പ് ചെയ്ത് കുറച്ച് പാല് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ തുടങ്ങാം. അപ്പം സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ 2 ദിവസം വരെയാണ് പാല് സ്റ്റോർ ചെയ്യാൻ പറ്റുക. പക്ഷെ ഫ്രീസറിന്റെ ഉള്ളിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ 3 മാസം വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ച പാല് നമുക്ക് അമ്മ വർക്കിന് പോകുന്ന സമയത്തും ഈ സ്റ്റോർ ചെയ്ത പാല് കൊടുക്കുകയും പിന്നെ അമ്മ പമ്പ് ചെയ്ത് വെച്ച പാല് കൊടുത്തും നമുക്ക് തീരെ ഫോർമുല യൂസ് ചെയ്യാതെ തന്നെ
0: മാനേജ്
1: ചെയ്യാൻ പറ്റുന്നതാണ്.
0: അപ്പൊ എനിക്കൊരു സംശയം എന്റെ ഇടയ്ക്ക് തോന്നിയത്, ഇപ്പൊ ഫ്രീസറിൽ വെക്കാമെന്ന് പറഞ്ഞല്ലോ, അപ്പൊ ഫ്രീസറിൽ വെക്കുന്ന പാല് നമ്മൾ പുറത്തെടുത്ത് വെക്കും, അത് ചൂടുവെള്ളത്തിൽ എങ്ങനെയാണ് അത് നമ്മൾ പിന്നെ കുഞ്ഞിന്?
1: അപ്പൊ ഫ്രീസറിൽ വെച്ചിട്ടുള്ള പാല് ഡയറക്റ്റ് ആയിട്ട് ചൂടാക്കാൻ റെക്കമെൻഡ് ചെയ്യണില്ല, കാരണം ഭയങ്കര ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് വരും, അപ്പൊ പിരിഞ്ഞതുപോലെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം ശരിക്കും ഫ്രീസറിൽ വെച്ചിട്ടുള്ള പാലാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം രാത്രി ഫ്രീസറിൽ നിന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റുക. നമുക്കറിയാം ഓക്കെ കുഞ്ഞ് ഏകദേശം എത്ര ml ആണ് കുടിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പാല് നമുക്ക് എടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പൊ അത് ഓൾറെഡി വെള്ളം അലിഞ്ഞു വരുന്ന ഒരു പരുവത്തിലായിരിക്കും. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ചൂടാക്കരുത്, സ്റ്റവിൽ വെച്ച് ചൂടാക്കാൻ പാടില്ല. ഡബിൾ ബോയിലിംഗ് എന്ന് പറയും, അതായത് ചൂടായ വെള്ളത്തിലേക്ക് നമ്മൾ ഈ പാലൊഴിച്ച പാത്രം ഇറക്കി വെക്കുക, അധികമായിട്ടുള്ള ചൂട് ചെയ്യണ്ട. എന്നിട്ട് ആ തണുപ്പ് മാറ്റിയാൽ മതി, ചൂടാക്കണം എന്നില്ല,
0: നിർബന്ധമില്ല. ഓക്കെ, അതൊരു നല്ല ഒരു അറിവായിരുന്നു. ഇത് പണ്ടേ അറിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു വിഷമം മാത്രമേ ഇപ്പൊ ഉള്ളൂ. വേറൊരു ചോദ്യം വന്നത്, മനസ്സിൽ വന്നത്, മുലയൂട്ടൽ എപ്പോൾ നമുക്ക് നിർത്താൻ, എത്ര നാള് നമ്മൾ മുലയൂട്ടാം, എപ്പോഴാണ് നിർത്താനുള്ള ഒരു സമയം? അത് പലരും പലതാ പറയുന്നു. ചിലർ പറഞ്ഞു കൂടുതൽ മുലയൂട്ടരുതെന്ന് പറയുന്നു, ചിലർ 2 വയസ്സ് വരെ കൊടുത്താൽ മതി എന്ന് പറയുന്നു. ആ ഒരു ഇതിനെ പറ്റി എന്താണ് അഭിപ്രായം?
1: വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ റെക്കമെൻഡേഷൻ പ്രകാരം ആദ്യത്തെ 6 മാസം ബ്രസ്റ്റ് മിൽക്ക് മാത്രമാണ് കൊടുക്കേണ്ടത്. പക്ഷേ 2 വയസ്സ് വരെ മുലയൂട്ടാനാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ മദറിന് വേറെ മെഡിക്കൽ കണ്ടീഷൻസ് ഒന്നുമില്ല, അസുഖങ്ങളോ ഒന്നുമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ റെക്കമെൻഡേഷൻ തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. അമ്മയ്ക്ക് വല്ല ശാരീരികമായോ മാനസികമായോ ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പം ചിലപ്പം അതിന് കുറച്ച് മുന്നേ ആയിട്ട് നിർത്തേണ്ട ആവശ്യം വരാറുണ്ട്. ഇനി 2 വയസ്സിനപ്പുറം എപ്പോൾ നിർത്തണം എന്നുള്ളത് അമ്മയ്ക്കും കുഞ്ഞിനും തീരുമാനിക്കാമെന്നാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു അഭിപ്രായം.
0: ഓക്കെ, മുലയൂട്ടൽ നിർത്തുമ്പം ഒരു അമ്മ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കാരണം നമ്മൾ പലപ്പോഴും പലരും ഇപ്പം മുലയൂട്ടൽ നിർത്തുന്നത് തന്നെ എന്തെങ്കിലും അരച്ച് തേച്ചോ ഒക്കെയാണ്. അപ്പം കൊച്ചു അതുമായിട്ട് പെട്ടെന്ന് അതിനോടൊരു ആവേശം തോന്നുന്നു, പിന്നെ അത് നിർത്തുന്നു, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പം അമ്മയ്ക്ക് മാനസികമായിട്ടും കുറച്ച് ദിവസങ്ങളിലേക്കെങ്കിലും ഒരു വിഷമം ഉണ്ടാവാറുണ്ട്, അത് നമ്മളൊക്കെ പലരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം ശരിക്കും എങ്ങനെയാണ് ഒരു ഹെൽത്തി ആയിട്ട് ആരോഗ്യപരമായിട്ട് നമ്മൾ മുലയൂട്ടൽ നിർത്തേണ്ടത്?
1: അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പൊ മെഡിക്കൽ കണ്ടീഷൻസ് ഒന്നുമില്ല, ഇപ്പൊ പെട്ടെന്ന് അമ്മയ്ക്ക് ഒരു സർജറി ചെയ്യേണ്ടി വന്നു, അത് കാരണം മുലയൂട്ടൽ നിർത്തേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ കിട്ടില്ല. അല്ലാത്ത പക്ഷം എപ്പോഴും നമുക്ക് ഇപ്പം ഒരു 2.5 വയസ്സുള്ള കുട്ടിയാന്ന് വിചാരിച്ചു, അപ്പൊ നമ്മൾ തീരുമാനിച്ചു ഓക്കെ നമുക്ക് മുലയൂട്ടൽ മതി ഇനി നിർത്താം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും ഈ അരച്ച് തേക്കുന്നത് അതിനോട് എനിക്ക് പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ കുഞ്ഞിന് മുലയൂട്ടുന്നത് ഫുഡ് മാത്രമല്ല, അതൊരു സേഫ് ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. ഇപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഒരു ദിവസം പോകുമ്പോൾ നമ്മുടെ വീടില്ലാതാവുന്ന ഒരു അവസ്ഥ, അതുപോലെയാണ് ശരിക്കും നമ്മൾ ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ ഇത്രയും നാള് അവിടെ ആ സേഫ്റ്റിയും ഫുഡും എല്ലാം ഉണ്ടായിരുന്ന ഒരു സ്ഥലം അവിടെ ഇല്ല, പെട്ടെന്നില്ലാതാവുമ്പം അത് കുഞ്ഞിനെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഒരിക്കലും അങ്ങനെ ഒരു പെട്ടെന്നുള്ള ഒരു നിർത്തൽ റെക്കമെൻഡ് അല്ല. പിന്നെ എന്ത് ചെയ്യാം? ഇപ്പൊ ഒരു 2 വയസ്സിനപ്പുറമുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് ഈ കുഞ്ഞിനോട് പതുക്കെ പതുക്കെ പറഞ്ഞ്, നമ്മളിപ്പം കുഞ്ഞ് പല പ്രാവശ്യം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ കുടിക്കുന്ന ഫ്രീക്വൻസി കുറയ്ക്കാം, രാത്രി കുടിക്കുന്ന ഫ്രീക്വൻസി പതുക്കെ പതുക്കെ കുറച്ചുകൊണ്ട് ഇപ്പൊ വലിയ കുട്ടി ആയില്ലേ, അപ്പം അല്ലെങ്കിൽ ചെറിയ റിവാർഡ്സ് കൊടുക്കാം, രാത്രി ഫുൾ ഉറങ്ങുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ നമുക്ക് ഇത് ചെയ്യാം, അവിടെ പോവാം, അങ്ങനെ പല രീതിയിലായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി ഈ കുഞ്ഞ് റെഡിയാവുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ കുറച്ച് ടൈം കൊടുക്കുകയാണ് ഈ കുട്ടിക്ക് മനസ്സിലാക്കാനും ഈ അമ്മയ്ക്കും
0: അഡ്ജസ്റ്റ് ചെയ്യാൻ
1: അമ്മയ്ക്കും മുല കുടിപ്പിക്കുന്നത് നിർത്തുമ്പോൾ അമ്മമാർക്കും ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്
0: മാനസികമായിട്ട്. തീർച്ചയായിട്ടും
1: ആ ബോണ്ടിങ് പോയി എന്നൊരു ഫീലിംഗ് ഉണ്ടാവാറുണ്ട്. അപ്പൊ നമ്മൾ പതുക്കെ ചെയ്യുമ്പോൾ അത് വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പൊ അങ്ങനെ ഭയങ്കര ഒരു ടാർഗറ്റ് ഒന്നും കൊടുക്കണ്ട, പതുക്കെ പതുക്കെ കൊച്ചിനോട് പറഞ്ഞ് മനസ്സിലാക്കി ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. പക്ഷെ അത് പറ്റ

അത്ത സ്ഥിതിയിൽ നമുക്ക് ചിലപ്പോൾ അബ്രപ്റ്റ് ആയിട്ട് ചെയ്യണം. പതുക്കെ പതുക്കെ ചെയ്യുമ്പം അമ്മയുടെ പാല് പതിയെ കുറഞ്ഞു വരും. അപ്പം അമ്മയ്ക്ക് നിർത്തി കഴിയുമ്പോഴും വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറില്ല. പക്ഷെ പെട്ടെന്ന് നിർത്തി കഴിയുമ്പം അത്രയും നാള് കുഞ്ഞു പാല് കുടിച്ചോണ്ടിരുന്ന് ആ പാല് പുറത്തേക്ക് എടുക്കാത്ത പക്ഷം കല്ലിപ്പും വേദനയും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള സമയത്ത് ഒന്ന് ചെയ്യാവുന്നത് നമ്മുടെ നമ്മുടെയൊക്കെ കിച്ചണിലൊക്കെ ഉള്ള ക്യാബേജ് ഇലകൾ

0: ചെയ്യും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതുപോലെ നീര് വലിയാനായിട്ട്.
1: വെറ്റില എനിക്ക് വലിയൊരു അറിവില്ല. അപ്പൊ പാല് നിർത്താൻ വേണ്ടി ഞാൻ കേട്ടിട്ടുള്ളത് ഒന്ന് മുല്ലപ്പൂ. മുല്ലപ്പൂ നമ്മള് ബ്രേസിയറിന്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പാല് കുറയും എന്ന് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് കണ്ടിട്ടുള്ളതിൽ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ളത് ഈ ക്യാബേജ് ലീവ്സ് ആണ്. ക്യാബേജ് നമ്മുടെ കൈ വെച്ച് തണുപ്പിച്ചിട്ട് നമ്മുടെ കൈ വെച്ച് പൊട്ടിച്ചു കഴിയുമ്പം അതിന് ആ വെയിൻസ് ഉണ്ട്, അതിൽ കൂടെ ഒരു നീര് വരും. ആ നീര് ഈ നമ്മുടെ ബ്രസ്റ്റിലുള്ള എക്സ്ട്രാ ഉള്ള നീരിനെ കുറയ്ക്കും.
0: മാഡം, ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് ഒരു പെൺകുട്ടി അല്ല ഒരു അമ്മ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ അവൾക്ക് എന്താണ് ശരിക്കും, ഞാനൊരു എൻ്റെ കുഞ്ഞിനെ മുലയൂട്ടാൻ പോവുകയാണ്, അങ്ങനത്തെ പല ടെൻഷൻ ഉണ്ടായിരിക്കും, എങ്ങനെയാണ് കുഞ്ഞിനെ പിടിക്കാൻ അറിയില്ല, അങ്ങനെ പല പ്രോബ്ലംസും ഉണ്ടാവും. ചില പ്രോബ്ലംസ് ഒന്നുമില്ലാത്ത ചിലർ വളരെ ഈസി ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യുന്നവരും ഉണ്ടാവും. ശരിക്കും ഒരു അമ്മയെ സംബന്ധിച്ച് ഞാൻ ആദ്യമായിട്ടൊരു അമ്മയാവുകയാണെങ്കിൽ ആ അമ്മയ്ക്ക് മുലയൂട്ടൽ തുടങ്ങുമ്പോൾ ശരിക്കും എന്താണ് ആ പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ആ അമ്മയ്ക്ക് വേണ്ടത്?
1: ശരിക്കും പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ഒരു മദറിന്, അത് ന്യൂ മദറാവാം, സെക്കൻഡ് ടൈം മദറാവാം, തേർഡ് ടൈം മദറാവാം, ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് സപ്പോർട്ടാണ് നമ്മെ. അതായത് സപ്പോർട്ട്, നമ്മുടെ ഫാമിലിയുടെ സപ്പോർട്ട്, ഹെൽത്ത് പ്രൊഫഷണൽസിന്റെ സപ്പോർട്ട്, സൊസൈറ്റിയുടെ സപ്പോർട്ട്. അപ്പം ആ സപ്പോർട്ടാണ് വേണ്ടത്. ഒരു മദർ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് പറയുക, എനിക്ക് കുഞ്ഞിനെ നേരെ പിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുക, അല്ലെങ്കിൽ ഫീഡ് ചെയ്യുമ്പോൾ വേദന ഉണ്ടെന്ന് പറയുക, അപ്പം അതിന് അത് സോൾവ് ചെയ്യാനുള്ള സപ്പോർട്ട് നമ്മൾ കൊടുക്കണം. അതായത് സാരമില്ല എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സപ്പോർട്ടല്ല. അല്ല, അപ്പൊ വേദന ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഇപ്പൊ വേദന എന്തുകൊണ്ടാണെന്ന്, ഇപ്പൊ വേദനയാണെന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ പോലെ വല്ലതും ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോവാം. എന്നിട്ടും പാല് കുടിക്കുമ്പോൾ വേദന ഉണ്ടെങ്കിൽ എന്തോ അവിടെ സോൾവ് ആയിട്ടില്ല. അപ്പം ലാക്ടേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള ഇഷ്യൂസിന് നമ്മൾ എപ്പോഴും ലാക്ടേഷൻ സ്പെസിഫിക് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ഉണ്ട്, ലാക്ടേഷൻ കൗൺസിലേഴ്സ്, ലാക്ടേഷൻ കൺസൾട്ടൻസ്. ഇവരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് അത് പ്രോപ്പറായിട്ടുള്ള ഇഷ്യൂ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇപ്പോഴത്തേക്ക് കാലത്ത് നമ്മൾ എപ്പോഴും സ്പെസിഫിക് ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്താണ് പോവുക. പണ്ടൊക്കെ നമ്മൾ ഒരു ജനറൽ ഫിസിഷ്യനെ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പം നമുക്ക് ചെവി വേദനയാണെങ്കിൽ നമ്മളൊരു ENTയുടെ അടുത്ത് പോവും, എല്ലിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഓർത്തോ ഡോക്ടറുടെ അടുത്ത് പോവും. അതുപോലെ ലാക്ടേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് ഈ ലാക്ടേഷണൽ പ്രൊഫഷണൽസിനെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ടുള്ള സൊല്യൂഷൻസ് കിട്ടാനുള്ള
0: ഗൈഡൻസും
1: സൊല്യൂഷനും കിട്ടാം. അപ്പം ഡോക്ടറുടെ അടുത്ത് പോയി സൊല്യൂഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ലാക്ടേഷണൽ പ്രൊഫഷണൽസിന്റെ അടുത്ത് പോവുക. അതുകൂടാതെ തന്നെ ഇപ്പൊ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകണം. അതൊന്നും ഒരു എന്താ പറയാ, നമ്മളിപ്പോ സൈക്യാട്രിസ്റ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തെങ്കിലും മെന്റൽ ഇൽനെസ് ഉണ്ടെങ്കിലാണ് പോവുക എന്ന് പറയും, അങ്ങനെയല്ല ഒരിക്കലും. അപ്പം ഒരു മാനസിക ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഒരു കെമിക്കൽ റിയാക്ഷനും കൂടിയാണ് ബ്രെയിനിലുള്ളത്. അപ്പം അതിന് ആക്ച്വലി ട്രീറ്റ് ചെയ്യാൻ പറ്റും, ഈ മദറിന് നോർമലായിട്ടുള്ള ഒരു ലൈഫിൽ ജീവിക്കാനും പറ്റും. അപ്പൊ അതിനുള്ള സപ്പോർട്ട് നമ്മുടെ സൈഡിൽ നിന്ന്, അത് സൊസൈറ്റിയിൽ നിന്നായാലും ഫാമിലിയിൽ നിന്നായാലും എപ്പോഴും ഉണ്ടായിരിക്കണം.
0: അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ മുലയൂട്ടുന്ന ഏതൊരമ്മയ്ക്കും കുടുംബത്തിന്റെയും അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെയും അല്ലെങ്കിൽ ഒരു പ്രശ്നം പറയുമ്പോൾ അത് കേൾക്കാനും അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനും അതിനൊരു എങ്ങനെയെങ്കിലും അതിനൊരു അതിജീവിക്കാനും ഉള്ള ഒരു ഹെൽപ്പ്, ഒരു സഹായം കിട്ടുന്ന ഒരു സമൂഹമോ ഒരു ഫാമിലിയോ കൂടെ ഉണ്ടെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് നല്ല രീതിയിൽ കുഞ്ഞിനെ മുലയൂട്ടി അവർക്ക് മുന്നോട്ട് പോകാവുന്നതായിരിക്കും അല്ലേ?
1: ഡെഫിനറ്റ് ആയിട്ടും.
0: അപ്പം ഇത്രയും സമയം നമ്മുടെ പല സംശയങ്ങളും, അതൊരുപക്ഷെ നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന സംശയങ്ങളും അതല്ലാത്ത സംശയങ്ങൾക്കും വളരെ വ്യക്തമായിട്ട് ഞങ്ങൾക്ക് മറുപടി പറഞ്ഞു തന്ന നിഷാന മാമിന് പ്രത്യേകം റേഡിയോ കൊച്ചി 90 FM പേരിൽ നന്ദി പറയുന്നു. താങ്ക് യു
1: നമ്മി.
2: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. ഇപ്പോൾ കേൾക്കാം, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിക്കുന്ന മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയുടെ മലയാളം പരിഭാഷ.

0: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിന്റെ ഈ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. പുതിയ സംരംഭങ്ങളെ മുന്നിലെത്തിക്കുന്ന ഒരു വേദിയാണ് ഇതെന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. ജനങ്ങളുടെ ഇന്നവേറ്റീവ് ഐഡിയാസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്നു. ഇവയിൽ എത്രയോ ഐഡിയകളുടെ പിന്നിൽ ആളുകൾ അവരുടെ ജീവിതത്തിലെ അക്ഷീണമായ ഊർജം ചെലവഴിച്ചിട്ടുണ്ടാകും. സുഹൃത്തുക്കളെ, കുറച്ചു കാലം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ആരോ ഇങ്ങനെ എഴുതിയിരുന്നു, ആഷാഢി ഏകാദശിയുടെ പുണ്യ അവസരത്തിൽ ചരിത്രത്തെ രസകരമാക്കാനുള്ള എന്റെ ശ്രമത്തിന് തുടക്കം കുറിക്കുകയാണ് എന്നറിയിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. തുടർന്ന് അദ്ദേഹം പറഞ്ഞു, ഈ ഐഡിയ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഈ വെബ്സൈറ്റിൽ പോയി ഏതെങ്കിലും ഒരു വർഷം തിരഞ്ഞെടുക്കുക. ആ സമയത്ത് ഭാരതത്തിന്റെ ഏത് ഭാഗത്ത് ആരുടെ ഭരണമായിരുന്നു എന്ന് ഇവിടെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. എനിക്കും ഇത് വളരെ രസകരമായി തോന്നി. ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. മുംബൈയിൽ താമസിക്കുന്ന കൃഷ്ണ ശേഷാദ്രിയാണ് ഈ പ്രവർത്തനം നടത്തിയത് എന്ന് എനിക്ക് മനസ്സിലായി. രസകരമായ കാര്യമെന്തെന്നാൽ, കൃഷ്ണ വെബ്സൈറ്റിന് നൽകിയ പേരും വളരെ സിമ്പിളാണ്, www.bharatrajya.com. അദ്ദേഹം നടത്തിയ ഈ ശ്രമത്തെക്കുറിച്ചുള്ള വിവരം നിങ്ങളിലേക്കും തീർച്ചയായും എത്തണം. അതുകൊണ്ട് കൃഷ്ണയോട് നേരിട്ട് സംസാരിച്ചാലോ എന്ന് ഞാൻ വിചാരിച്ചു. സുഹൃത്തുക്കളെ, കൃഷ്ണ നമ്മളോടൊപ്പം ഫോണിൽ ചേരുകയാണ്. കൃഷ്ണ, നമസ്കാരം.
1: നമസ്കാരം സർ. നമസ്കാരം
0: സഹോദര. നിങ്ങൾ ടെക്കിന്റെ ലോകത്തിൽ നിന്നുള്ള ആളുമല്ല, ഹിസ്റ്ററി ടീച്ചറുമല്ലെന്ന് എനിക്ക് മനസ്സിലായി. എന്നിട്ടും നിങ്ങൾ ടെക്നോളജി ഉപയോഗിച്ച് ഹിസ്റ്ററിയുടെ ഒരു സൈറ്റ് ഉണ്ടാക്കി. അതുകൊണ്ട് ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്നറിയാൻ എനിക്ക് വലിയ ആകാംക്ഷയുണ്ട്.
1: നന്ദി സർ. അങ്ങയോട് സംസാരിക്കാൻ കഴിയുന്നത് വളരെ വലിയ ഭാഗ്യമാണ്. സർ, എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാനൊരു എഞ്ചിനീയർ ആയിരുന്നു, പിന്നീട് MBA ചെയ്തു, തുടർന്ന് മാർക്കറ്റിംഗ് ഫീൽഡിലേക്ക് പോയി. എന്നാൽ ഇതെല്ലാം ചെയ്യുമ്പോഴും കുട്ടിക്കാലം മുതൽ തന്നെ എനിക്ക് ചരിത്രത്തിൽ വളരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഐ ആൾവേസ് വാണ്ടഡ് ടു ഡു സംതിങ് ഓൺ ഹിസ്റ്ററി, ഹൗ ടു മേക്ക് ഇറ്റ് ഇൻട്രസ്റ്റിംഗ്. ഹിസ്റ്ററി നമ്മൾ പഠിപ്പിക്കുന്ന രീതിയിൽ വളരെ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരാനും വലിയ മാറ്റങ്ങൾ വരുത്താനും ഹിസ്റ്ററിയെ ഒരു കഥയാക്കി ആളുകളിലേക്ക് എത്തിക്കാനും കഴിയുമെന്ന് എനിക്ക് തോന്നിയിരുന്നു.
0: കൃഷ്ണ, ഭാരത ചരിത്രത്തിലെ ഏത് വശത്തെക്കുറിച്ചാണ് ആളുകൾ കൂടുതൽ അറിയണമെന്ന് നിങ്ങൾക്ക് തോന്നിയത്?
1: സർ, നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഇന്ത്യൻ ചരിത്രം പഠിപ്പിക്കുന്ന രീതി നോക്കിയാൽ ഒരു എംപയറിന്റെ അല്ലെങ്കിൽ ഒരു കിങ്ഡമിന്റെ കാഴ്ചപ്പാടിൽ നിന്നാണ് അത് പഠിപ്പിക്കുന്നത്. ആ എംപയേഴ്സിന് ഡിസ്പ്രോ

0: പ്രൊപ്പേഷനേറ്റ് അറ്റൻഷൻ നൽകുന്നു. അതിന്റെ ഭാഗമായി നമ്മുടെ മറ്റ് നിരവധി സാമ്രാജ്യങ്ങളെക്കുറിച്ച്, മഹത്തായ സാമ്രാജ്യങ്ങളായ ചോളാസ്, പല്ലവാസ്, കർക്കോട്ട ഡൈനസ്റ്റി കുറഞ്ഞത് 600 വർഷത്തോളം അസമിൽ തങ്ങളുടെ സംസ്കാരവും വാല്യൂ സിസ്റ്റംസും നിലനിർത്തിയ അഹോംസ്, ഇവയെക്കുറിച്ചൊന്നും നമുക്കറിയില്ല. അതുകൊണ്ട് ഇത്തരം മഹത്തായ സാമ്രാജ്യങ്ങളെയും ആളുകൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു സൈറ്റ് ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചു.
1: കൃഷ്ണ, നിങ്ങൾ ഇത്രയും കഠിനാധ്വാനം ചെയ്യുന്നു, അതുകൊണ്ട് ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ ചോദ്യം ചോദിക്കാം. ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഏതെങ്കിലും 3 പേരുമായി സംസാരിക്കാൻ അവസരം ലഭിച്ചാൽ ആരോടാണ് സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുക? എന്തുകൊണ്ട്?
0: അതെ സർ, ഞാൻ ആദ്യം രാജരാജ ചോളനോടോ രാജേന്ദ്ര ചോളനോടോ സംസാരിക്കും. ചോള സാമ്രാജ്യത്തിലെ ഏറ്റവും പവർഫുളും ഇമ്പോർട്ടന്റുമായ രാജാക്കന്മാരിൽ പെട്ടവരായിരുന്നു അവർ. അവർക്ക് ബൃഹദീശ്വര ക്ഷേത്രം, ഗംഗൈകൊണ്ട ചോളപുരം പോലെയുള്ള വലിയ ശിവക്ഷേത്രങ്ങൾ നിർമ്മിക്കാനുള്ള വിഷൻ എങ്ങനെ ലഭിച്ചു, ആ വിഷൻ എവിടെ നിന്ന് വന്നു, പ്ലാനിംഗ് എങ്ങനെ നടത്തി, അടുത്ത 1000മോ 2000മോ വർഷത്തേക്കും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ കഴിയുന്ന ഒന്നൊന്ന് നിർമ്മിച്ചു പോകണമെന്ന് അവർക്ക് എങ്ങനെ തോന്നി, ഇതെല്ലാം അവരിൽ നിന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തെ പേഴ്സണാലിറ്റി എന്റെ അഭിപ്രായത്തിൽ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ വളരെ അണ്ടർ റേറ്റഡ് പേഴ്സണാലിറ്റിയാണ് സർ. അദ്ദേഹത്തിന്റെ പേര് ഹേമു. ഭാരത ചരിത്രത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് നാം 2-3 വരികളാണ് വായിക്കുന്നത്. എന്നാൽ ഹേമു ഒരു കോമൺ മാൻ ആയിരുന്നു, ഒരു സാധാരണ മനുഷ്യനായിരുന്നു, ഒരു വ്യാപാരിയായിരുന്നു, നമുക്കറിയില്ല. അവിടെ നിന്ന് അദ്ദേഹം ഒരു എംപയർ കെട്ടിപ്പടുത്തു. അദ്ദേഹം നോട്ട് ഓൺലി ഒരു എംപയർ ബിൽഡർ, ഒരു മിലിറ്ററി തിങ്കറും മിലിറ്ററി ജീനിയസും ആയിരുന്നു. തന്റെ കരിയറിൽ അദ്ദേഹം 23 യുദ്ധങ്ങൾ നടത്തി, അതിൽ 22 യുദ്ധങ്ങളും വിജയിച്ചു. അദ്ദേഹത്തിന്റെ തോട്ട് പ്രോസസ് എങ്ങനെയായിരുന്നു, ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് എങ്ങനെ ഇത്ര വലിയ രാജാവായി, അദ്ദേഹത്തിന്റെ ആ ജേണി അറിയാൻ എനിക്ക് വളരെ താല്പര്യമുണ്ട് സർ. മൂന്നാമത്തേത് വളരെ ഇൻട്രസ്റ്റിംഗ് പേഴ്സണാലിറ്റിയാണ്. ഇറ്റ്സ് എ വുമൺ ത്രിഭുവന മഹാദേവി. ഒഡീഷയിൽ ഒരു കിങ്ഡം ഉണ്ടായിരുന്നു, അതിന്റെ പേര് ഹൗമകാര ഡൈനാസ്റ്റി. അവരുടെ കഥയും വളരെ രസകരമാണ്. ഏകദേശം 850 അവരുടെ നൈബർ ആയിരുന്ന പാല എംപയർ അവരുടെ എംപയറിനെ ആക്രമിച്ചു. അവരുടെ രാജാവും, അതായത് അവരുടെ ഹസ്ബൻഡും ആ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചു. അതിന്റെ ഫലമായി ആ എംപയർ വളരെ ചെറുതായി മാറി. അതിലെ സർദാർമാരും ലീഡേഴ്സും എംപയർ വിട്ടുപോകാൻ തുടങ്ങി. അപ്പോൾ ഈ ലേഡി ത്രിഭുവന മഹാദേവി ഭരണത്തിന്റെ ചുമതല ഏറ്റെടുത്തു. ആൻഡ് ഷീ ബിക്കം വൺ ഓഫ് ദ ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് റൂളേഴ്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. അവർ സർക്കാരിനെ നോട്ട് ഓൺലി സ്റ്റെബിലൈസ് ചെയ്തു, മറിച്ച് അതിനെ അത്രയും പവർഫുൾ ആക്കി. അടുത്ത 100 വർഷത്തോളം കലിംഗയിലും ആ പ്രദേശത്തും അവർ ഭരിച്ചു. സോ ദീസ് ആർ 3 ഇൻട്രസ്റ്റിംഗ് പേഴ്സണാലിറ്റീസ് ഹൂം ഐ വുഡ് ലൈക്ക് ടു മീറ്റ് ഇൻ ഹിസ്റ്ററി സർ.
1: കൃഷ്ണ, ഇപ്പോൾ നിങ്ങൾ ചരിത്രത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ. നിങ്ങൾ പൂർണ്ണമായും ചരിത്രത്തിൽ മുങ്ങിക്കഴിഞ്ഞു. നോക്കൂ, ഞാനും വലിയ ആകാംക്ഷയോടെ നിങ്ങളുടെ സൈറ്റ് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ സൈറ്റിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ആളുകൾക്ക് കറക്ഷൻസും സജഷൻസും നൽകാൻ കഴിയുന്ന ഒരു ടാബ് ഉണ്ടെന്നതാണ്. ഇത്തരത്തിലുള്ള കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്കിന് ഓപ്പണായിരിക്കുക എന്നത് തന്നെ വളരെ വലിയ കാര്യമാണ്. ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് സജഷൻസ് ലഭിക്കാൻ തുടങ്ങിയോ? അവയിൽ നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്?
0: അതെ സർ, ആളുകളിൽ നിന്ന് ധാരാളം സജഷൻസ് വരുന്നു. സജഷൻസ് 2 തരത്തിലാണ് വരുന്നത്. ഒന്നാമത്തേത് കറക്ഷൻ സജസ്റ്റ് ചെയ്യുന്നവരാണ്. ഈ പ്രദേശത്ത്, ഈ ടൈമിൽ, ഈ രാജ്യത്ത് ഈ രാജാവായിരുന്നു, അല്ലെങ്കിൽ ഈ ടൈമിൽ ഈ യുദ്ധം നടന്നു തുടങ്ങിയ സജഷൻസ്. രണ്ടാമത്തേത് വെബ്സൈറ്റിൽ ഈ ഫീച്ചർ കൂടി ചേർക്കാം, ആ ഫീച്ചർ കൂടി ചേർക്കാം എന്ന തരത്തിലുള്ള സജഷൻസ് ആണ്. അതിനാൽ 2 തരത്തിലുള്ള സജഷൻസും ഞങ്ങൾക്ക് ലഭിക്കുന്നു. ഉദാഹരണത്തിന്, ഈ പ്രദേശത്ത് ഈ രാജാവാണ് ഈ ടൈമിൽ ഭരിച്ചതെന്നൊരു സജഷൻ വന്നാൽ ഞങ്ങൾ ആ സജഷൻ പരിഗണിക്കും, നമ്മുടെ സോഴ്സസ് പരിശോധിക്കും. ഒരാൾ സജഷൻ നൽകിയിരുന്നു, നിങ്ങൾ ഇന്ത്യ കാണിച്ചിട്ടുണ്ടല്ലോ, പ്രദേശത്തിന്റെ ലെവലും കാണിക്കാൻ കഴിയുമെങ്കിൽ കൂടുതൽ നല്ലതായിരിക്കും എന്ന്. ഞങ്ങൾ ആ ഫീച്ചർ ഇംപ്ലിമെന്റ് ചെയ്തു. പിന്നീട് മറ്റൊരു ഫീച്ചർ ഉണ്ടായിരുന്നു, കുട്ടികളിലേക്കും എത്തിക്കാൻ വേണ്ടി. അതിൽ എല്ലാ എംപയറുകളുടെയും ഡേറ്റ സ്റ്റാറ്റിസ്റ്റിക്സ് നൽകി ഒരു ട്രംപ് കാർഡ് പോലൊന്ന് ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു. ഒരാൾ സജഷൻ നൽകി, അത് ഒരു സ്ഥലത്ത് കൊണ്ടുവരൂ, അങ്ങനെ എല്ലാവർക്കും ഡൗൺലോഡ് ചെയ്ത് ഷെയർ ചെയ്യാൻ കഴിയുമെന്ന്. ആ ഫീച്ചറും ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. ഞങ്ങൾ തെറ്റുകൾ വരുത്തും എന്നത് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഞങ്ങൾ സർവജ്ഞരല്ല. അത് മനസ്സിലാക്കിയിട്ടാണ് കറക്ഷന്റെ ടാബ് ഞങ്ങൾ സ്ഥാപിച്ചത്. ഇത് നമ്മൾ എല്ലാവരുടെയും സൈറ്റ് ആകണം. കൂടാതെ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻസ് അനുസരിച്ച് മുന്നോട്ട് പോയി അടുത്ത കുറച്ച് വർഷങ്ങളോളം ചരിത്രത്തെ ഒരു രസകരമായ സബ്ജക്റ്റ് ആക്കുന്ന ഒരു സൈറ്റ് നമുക്ക് നിർമ്മിക്കണം.
1: കൃഷ്ണ, നിങ്ങൾ ശരിക്കും വളരെ വലിയൊരു കാര്യമാണ് ചെയ്തത്. ഹിസ്റ്ററിക്ക് പുറമെ നിങ്ങൾക്ക് പല ഹോബീസും ഉണ്ടായിരിക്കുമല്ലോ, വേറെയും പല

0: കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകുമല്ലോ.
1: അതെ, ഇല്ല സർ, ഞങ്ങൾ കുറച്ച് ബോറിംഗ് ടൈപ്പ് ആളുകളാണ് സർ. ഞങ്ങൾക്ക് ടെക്നോളജിയിൽ വളരെ താല്പര്യമുണ്ട്, ചരിത്രത്തിലും താല്പര്യമുണ്ട്. ഇപ്പോൾ ടെക്നോളജിയും ചരിത്രവും ഒന്നിച്ചപ്പോൾ ദിവസം മുഴുവൻ അതിൽ തന്നെയാണ് ഞങ്ങൾ മുഴുകിയിരിക്കുന്നത്.
0: ശരി കൃഷ്ണ, എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നിങ്ങൾ ഒരു നല്ല തുടക്കമാണ് നടത്തിയിരിക്കുന്നത്. നിങ്ങളുടെ പ്രവർത്തന രീതിയും ആളുകളെ കൂടുതൽ ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. ഇത് വിജയിക്കുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എന്റെ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് എല്ലാ ഭാവുകങ്ങളും. സുഹൃത്തുക്കളെ, കൃഷ്ണയുടെ ഈ ശ്രമം ചരിത്ര വിദ്യാർത്ഥികളെ മാത്രമല്ല, നമ്മളെല്ലാവരെയും നമ്മുടെ ഭൂതകാലത്തെ രസകരമായ രീതിയിൽ അറിയാൻ സഹായിക്കും. നിങ്ങൾക്കും ഇത്തരം ശ്രമങ്ങളെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ അത് തീർച്ചയായും ഷെയർ ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് എന്ന ക്യാമ്പയിൻ ഇപ്പോൾ രാജ്യത്തുടനീളം അതിവേഗം കുതിക്കുകയാണ്. ഇതിന്റെ ലക്ഷ്യം തികച്ചും വ്യക്തമാണ്: ലഹരിമുക്ത യുവത്വം, ഡ്രഗ് ഫ്രീ ഇന്ത്യ. നിരവധി ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കൾ, വലിയ തോതിൽ ഇതിന്റെ ഭാഗമാകുകയാണ്. ഒടുവിൽ ഭാരതത്തിലെ യുവാക്കളുടെ ഹെൽത്ത്, അവരുടെ ഹാപ്പിനെസ്, അവരുടെ ഉജ്ജ്വലമായ ഭാവി എന്നിവയ്ക്കായുള്ള നമ്മുടെ കൂട്ടായ പ്രതിജ്ഞയാണ് ഇത്. സുഹൃത്തുക്കളെ, ലഹരി അടിമത്തം ഒരാളെ മാത്രം അതിന്റെ പിടിയിലാക്കുന്നില്ല, അതിന്റെ ദുഷ്ഫലങ്ങൾ മുഴുവൻ കുടുംബവും സമൂഹവും അനുഭവിക്കേണ്ടി വരുന്നു. ഡ്രഗ്സിനെതിരെ മറ്റുള്ളവരെ ബോധവൽക്കരിക്കുകയും ലഹരി അടിമത്തത്തിനെതിരെ പോരാടുന്ന ആളുകളെ സഹായിക്കാൻ മുന്നോട്ട് വരികയും ചെയ്യുന്നവരെ ഞാൻ അഭിനന്ദിക്കുന്നു. ലഹരിമുക്ത ഭാരതത്തിനായി നിങ്ങൾക്ക് ഒരു പവർഫുൾ സ്ലോഗൻ ഉണ്ടാക്കാമോ? നമ്മുടെ യങ് മ്യൂസിഷ്യൻസ് ഡ്രഗ് ഫ്രീ ലൈഫിന്റെ മെസ്സേജുള്ള സോങ്സ് ഉണ്ടാക്കാമോ? സ്റ്റുഡൻസിനും തിയേറ്റർ ഗ്രൂപ്പ്സിനും ഡ്രഗ്സിന്റെ അപകടങ്ങൾക്കൊപ്പം അതിൽ നിന്നും പുറത്തു കിടക്കാനുള്ള വഴിയും ഉൾപ്പെടുന്ന ഹൃദയസ്പർശിയായ ഷോർട്ട് പ്ലേസ് എഴുതാമോ? നമ്മുടെ രാജ്യത്ത് മികച്ച കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് കുറവില്ല. സമൂഹത്തിന് ഈ ദിശയിൽ സഹായകരമാകുന്ന കണ്ടന്റ് വിവിധ ഭാഷകളിൽ അവർ സൃഷ്ടിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ ശ്രമങ്ങൾ ഹാഷ്ടാഗ് സഹിതം സോഷ്യൽ മീഡിയയിലും തീർച്ചയായും ഷെയർ ചെയ്യുക. പലപ്പോഴും ക്രിയേറ്റീവ് എഫേർട്ട് ഒരു ഫോർമൽ ക്യാമ്പയിനേക്കാൾ കൂടുതൽ ഫലപ്രദമാകാറുണ്ട്. ഭാരതത്തിലെ യുവാക്കളെ ലഹരിയിൽ നിന്ന് അകറ്റി നിർത്താനും ലഹരി മുക്തരാക്കാനുമുള്ള ഈ പ്രവർത്തനത്തിൽ നമുക്കെല്ലാവർക്കും നമ്മുടെ പങ്ക് വഹിക്കാം. നമ്മുടെ ശ്രമം നശാമുക്ത യുവ എന്ന ഹാഷ്ടാഗിനോടൊപ്പം സോഷ്യൽ മീഡിയയിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഓഗസ്റ്റ് മാസത്തിൽ എല്ലായിടത്തും ദേശഭക്തിയുടെ വിവിധ വർണ്ണങ്ങൾ നാം കണ്ടു. ഈ സമയത്ത് ഓരോ വ്യക്തിയുടെയും മനസ്സിലെ രാഷ്ട്രസ്നേഹത്തിന്റെ വികാരം കൂടുതൽ ശക്തമാകുന്നു. നാഷണൽ ഹാൻഡ്ലൂം ഡേ മുതൽ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ വാർഷികവും വിഭജന വിഭീഷിക സ്മൃതി ദിവസവും വരെ ഈ മാസത്തെ പ്രത്യേകതയുള്ളതാക്കുന്നു. സ്വാതന്ത്ര്യദിനവും നാഷണൽ സ്പേസ് ഡേയും ഓരോ ഭാരതീയനിലും അഭിമാനം നിറയ്ക്കുന്ന അവസരങ്ങളാണ്. ഹർഘർ തിരംഗ അഭിയാൻ ഈ വികാരത്തെ കൂടുതൽ ശക്തമാക്കുന്നു. വന്ദേമാതരം 150 വർഷം പൂർത്തിയാക്കുന്നതോടെ ഈ വർഷം കൂടുതൽ പ്രത്യേകതയുള്ളതായി മാറിയിരിക്കുന്നു. ഇത്തവണ 8 കോടിയിലധികം തിരംഗ സെൽഫികൾ അപ്ലോഡ് ചെയ്യപ്പെട്ടു. ത്രിവർണ പതാകയുടെ ഈ ഉത്സവം ഭാരതത്തിൽ മാത്രം പരിമിതമായില്ല. ഈ വർഷം സൂര്യപഥ് തിരംഗയിലൂടെ നമ്മുടെ ത്രിവർണ പതാക ആഗോളതലത്തിലുള്ള ഒരു അതുല്യ യാത്രയ്ക്ക് പുറപ്പെട്ടു. ഫിജിയിലെ സുവയിൽ സൂര്യന്റെ ആദ്യ കിരണത്തോടൊപ്പം ത്രിവർണ പതാക ഉയർത്തപ്പെട്ടു. അതിനുശേഷം ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ്, പിന്നെ അമേരിക്കയിലെ സാൻഫ്രാൻസിസ്കോ വരെ ഇന്ത്യൻ മിഷൻസ് ആൻഡ് പോസ്റ്റുകളിൽ ത്രിവർണ പതാക പാറി. ഈ കാഴ്ചകൾ എത്ര അത്ഭുതകരമായിരുന്നിരിക്കുമെന്ന് നിങ്ങൾക്ക് സങ്കൽപ്പിക്കാവുന്നതേയുള്ളൂ. ലോകമെമ്പാടും സൂര്യൻ ഉദിച്ചുയർന്ന് പൊങ്ങുന്നതിനനുസരിച്ച്

ത്രിവർണ പതാകയും പാറിക്കൊണ്ടിരുന്നു. ഇത്തരം ശ്രമങ്ങൾ സമൂഹത്തെ ഒരൊറ്റ നൂലിൽ കോർക്കുന്നു. ഇവയിലൂടെ രാജ്യത്തോടുള്ള നമ്മുടെ ബന്ധവും കൂടുതൽ ഗഹനമാകുന്നു. ഈ ശ്രമങ്ങളിൽ പങ്കെടുത്ത എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ നഗരങ്ങളുടെയും പട്ടണങ്ങളുടെയും തെരുവുകളിൽ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ലക്ഷക്കണക്കിന് സ്ത്രീകൾ തങ്ങളുടെ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഒരാൾ പച്ചക്കറി വിൽക്കുന്നു, ഒരാൾ പഴം, മറ്റൊരാൾ ചായക്കട നടത്തുന്നു, മറ്റൊരാൾ പൂക്കൾ, വിളക്കുകൾ, പൂജാ സാമഗ്രികൾ എന്നിവ വിൽക്കുന്നു. പലപ്പോഴും കുറച്ച് മൂലധനത്തിന്റെ കുറവ് മാത്രമാണ് അവരുടെ ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് തടസ്സമാകുന്നത്. എന്നാലിപ്പോൾ ഇത്തരം ലക്ഷക്കണക്കിന് അമ്മമാർക്കും സഹോദരിമാർക്കും PM സ്വനിധി പദ്ധതി പുതിയ ശക്തി നൽകുകയാണ്. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഈ വശത്തെക്കുറിച്ച് വേണ്ടത്ര ചർച്ച നടക്കുന്നില്ല. PM സ്വനിധി പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ ഏകദേശം 46% സ്ത്രീകളാണ്. അതായത് രാജ്യത്തുടനീളം ഏകദേശം 35 ലക്ഷം സ്ത്രീകൾ ഈ പദ്ധതിയുമായി ചേർന്ന് അവരുടെ ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സുഹൃത്തുക്കളെ, ഗാസിയാബാദിലെ ബബിത ശർമ്മ ഇതിന്റെ ഉത്തമ ഉദാഹരണമാണ്. ബബിത പൂജാ സാമഗ്രികളുടെ ഒരു ചെറിയ സ്റ്റാൾ നടത്തിയിരുന്നു. പൂക്കൾ, വിളക്കുകൾ, അഗർബത്തി, നാളികേരം തുടങ്ങിയവ വിൽക്കുന്നതിലൂടെ അവർ കുടുംബത്തിന്റെ ഉപജീവനത്തിൽ പങ്കുചേർന്നിരുന്നു. കഠിനാധ്വാനം വളരെ ഉണ്ടായിരുന്നു. എന്നാൽ ബിസിനസ് വികസിപ്പിക്കാൻ മൂലധനം ആവശ്യമായിരുന്നു. PM സ്വനിധിയിൽ നിന്ന് അവർക്ക് സാമ്പത്തിക സഹായം ലഭിച്ചു. അവർ തന്റെ സ്റ്റാളിൽ സാധനങ്ങൾ വർദ്ധിപ്പിച്ച് ബിസിനസ് വിപുലീകരിച്ചു. ഉപഭോക്താക്കൾ വർദ്ധിച്ചു, വരുമാനം വർദ്ധിച്ചു. ക്രമേണ റോഡരികിലെ അവരുടെ ചെറിയ സ്റ്റാൾ ഒരു കടയായി മാറി. സുഹൃത്തുക്കളെ, ബംഗളൂരുവിലെ TS നിങ്കമ്മയുടെ ഉദാഹരണവും വളരെ പ്രചോദനകരമാണ്. നിങ്കമ്മയും അവരുടെ ഭർത്താവും ചേർന്ന് ഇഡ്ഡലി, ദോശ, സാമ്പാർ എന്നിവ വിൽക്കുന്ന ചെറിയൊരു ബിസിനസ് ആരംഭിച്ചു. ബിസിനസ് മുന്നോട്ടു പോയി. എന്നാൽ അത് വികസിപ്പിക്കാൻ മൂലധനം ആവശ്യമായിരുന്നു. നിങ്കമ്മയ്ക്കും PM സ്വനിധിയിൽ നിന്നും സഹായം ലഭിച്ചു. അവർ തന്റെ കാർട്ട് മെച്ചപ്പെടുത്തി, സാധനങ്ങൾ ഹോൾസെയിലായി വാങ്ങാൻ തുടങ്ങി. മെനുവിലും നിരവധി പുതിയ വിഭവങ്ങൾ ചേർത്തു. ഉപഭോക്താക്കളും വർദ്ധിച്ചു, വരുമാനം വർദ്ധിച്ചു, കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു. ഇന്നവർക്ക് അവരുടെ 3 കുട്ടികൾക്ക് മികച്ച എഡ്യൂക്കേഷൻ നൽകാൻ കഴിയുന്നു. സുഹൃത്തുക്കളെ, ഒരു സ്ത്രീയുടെ ബിസിനസ് വളരുമ്പോൾ അതിനൊപ്പം മുഴുവൻ കുടുംബത്തിന്റെ ഭാവിയും വളരുന്നു. കുട്ടികളുടെ എഡ്യൂക്കേഷൻ മെച്ചപ്പെടുന്നു, വീട്ടിലെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടുന്നു, സ്ത്രീയുടെ ആത്മവിശ്വാസവും കൂടുതൽ ശക്തമാകുന്നു. ഇതാണ് സ്ത്രീ ശാക്തീകരണത്തിന്റെ ജീവസുറ്റ രൂപം. തെരുവോരത്തും പാതയോരത്തും ചെറിയ വ്യാപാരങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ സഹോദരിമാർക്കും അവരുടെ ഉജ്ജ്വലമായ ഭാവിക്കായി ഞാൻ ആശംസകൾ നേരുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ശുചിത്വത്തിന് അതിന്റേതായ സവിശേഷതയുണ്ട്. ഒരു സ്ഥലത്തെ വൃത്തിയായി സൂക്ഷിക്കാനുള്ള പ്രതിജ്ഞ അവിടെയുള്ള ആളുകളുടെ പ്രതിജ്ഞയായി മാറുമ്പോൾ മാറ്റം ശുചീകരണത്തിൽ മാത്രം പരിമിതപ്പെടുന്നില്ല. അതിലൂടെ ആ സ്ഥലത്തിന്റെ മുഖമുദ്ര തന്നെ മാറുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശുചിത്വത്തിനായി നടക്കുന്ന ഇത്തരം ശ്രമങ്ങൾ നമ്മെ നിരന്തരം പ്രചോദിപ്പിക്കുന്നു. ഉത്തർപ്രദേശിലെ റാംപൂരിൽ പട്വായി എന്നൊരു ഗ്രാമമുണ്ട്. അവിടെ ആകാശ്, റോഹൻ എന്ന 2 സുഹൃത്തുക്കൾ തങ്ങളുടെ ചുറ്റുപാടുകൾ മാലിന്യത്താൽ നിറഞ്ഞിരിക്കുന്നതായി കണ്ടു. പിന്നെ എന്താണ് സംഭവിച്ചത്? ആകാശും രോഹനും ബാഗുകൾ എടുത്ത് ശുചീകരണത്തിനായി ഇറങ്ങി. ക്രമേണ മറ്റു യുവാക്കളും അവരോടൊപ്പം ചേരാൻ തുടങ്ങി. ഒരു ടീം രൂപപ്പെട്ടു. അതിന്റെ പേര് ക്ലീനപ്പ് പട്വായി. ഈ യുവാക്കൾ ഇതുവരെ 4 ഗംഗാഘാട്ടുകൾ വൃത്തിയാക്കി. 1 ടണ്ണിലധികം പ്ലാസ്റ്റിക് മാലിന്യം നീക്കം ചെയ്തു. നിരവധി കുളങ്ങളും പൊതുസ്ഥലങ്ങളും അവർ വൃത്തിയാക്കി. സുഹൃത്തുക്കളെ, ഇത്തവണ അമർനാഥ് യാത്രയിലും ശുചിത്വത്തിന്റെയും ജനപങ്കാളിത്തത്തിന്റെ

ഇന്ത്യയും ഇതുപോലൊരു പ്രചോദനകരമായ ചിത്രം കാണാനായി. ദുഷ്കരമായ പാതകളിൽ ആയിരക്കണക്കിന് ശുചീകരണ പ്രവർത്തകർ രാവും പകലും സേവനത്തിൽ ഏർപ്പെട്ടിരുന്നു. ഈ വർഷത്തെ യാത്രക്കിടെ 400 മെട്രിക് ടണ്ണിലധികം മാലിന്യം കളക്ട് ചെയ്യുകയും പ്രോസസ് ചെയ്യുകയും ചെയ്തു. ഈ ശ്രമത്തിലെ ഒരു കാര്യം എനിക്ക് പ്രത്യേകമായി ഇഷ്ടപ്പെട്ടു. ശുചീകരണ പ്രവർത്തനങ്ങളിൽ തീർത്ഥാടകരും പങ്കാളികളായി. 16,000-ൽ അധികം യാത്രക്കാർ ശുചിത്വത്തിനുള്ള പ്രതിജ്ഞ എടുത്തു. 10,000-ൽ അധികം യാത്രക്കാർക്ക് റെസ്പോൺസിബിൾ യാത്രി സർട്ടിഫിക്കറ്റും നൽകി. ഇവിടെ വളരെ വ്യത്യസ്തമായ ഒരു പരീക്ഷണവും നടന്നു. യാത്രയിൽ കുതിരകളുടെയും കോവർകഴുതകളുടെയും ചാണകം ബയോഗ്യാസ് ആക്കി മാറ്റുകയും അതേ ക്ലീൻ എനർജി ഉപയോഗിച്ച് സ്വച്ഛജ്യോത് തെളിയിക്കുകയും ചെയ്തു. അങ്ങനെ ബാബ ബർഫാനിയുടെ ഈ പുണ്യയാത്ര ശുചിത്വത്തിന്റെയും സേവനത്തിന്റെയും ഭക്തിയുടെയും ഒരു രൂപമായി മാറി. സുഹൃത്തുക്കളെ, നമ്മുടെ ഗ്രാമങ്ങളായാലും നഗരങ്ങളായാലും നമ്മുടെ നദികളായാലും തീർത്ഥാടന കേന്ദ്രങ്ങളായാലും അവയുടെ ഐഡന്റിറ്റി നമ്മുടെ പെരുമാറ്റത്തിലൂടെയും രൂപപ്പെടുന്നു. ശുചിത്വം ഈ പെരുമാറ്റത്തിന്റെ ഭാഗമാകുമ്പോൾ ആ സ്ഥലത്തിന്റെ ഭംഗി വർദ്ധിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ചിലപ്പോൾ നമ്മുടെ ഒരു ചെറിയ ഹോബി ജീവിതത്തിൽ ഒരു വലിയ സാധ്യതയിലേക്കുള്ള വഴി തുറക്കുന്നു. നാഗാലാൻഡിലെ ഭേക് ജില്ലയിലെ വേസാലു പുരോയുടെ യാത്രയും ഇതുപോലെയാണ്. വേസാലു ഒരു കർഷക കുടുംബത്തിലാണ് വളർന്നത്. കുട്ടിക്കാലം മുതൽ മാതാപിതാക്കൾ കൃഷി ചെയ്യുന്നത് അവർ കണ്ടിരുന്നു. പൂക്കളോടും അവർക്ക് വലിയ ഇഷ്ടമുണ്ടായിരുന്നു. 2021 ഈ ഹോബിയോടൊപ്പം ചെറിയ തോതിൽ പൂക്കൾ കൃഷി ചെയ്യാൻ അവർ ആരംഭിച്ചു. ക്രമേണ അതിലൊരു സാധ്യത അവർ കാണാൻ തുടങ്ങി. വിവാഹങ്ങളായാലും മറ്റു ഉത്സവങ്ങളായാലും പൂക്കൾക്ക് എപ്പോഴും ആവശ്യകതയുണ്ടെന്ന് അവർ കണ്ടു. തന്റെ ഈ ഹോബി മുന്നോട്ടു കൊണ്ടുപോകാൻ വേസാലു തീരുമാനിച്ചു. ഈ യാത്രയിൽ പ്രാദേശിക കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് പൂക്കളുടെ ശാസ്ത്രീയ കൃഷിയെക്കുറിച്ച് ട്രെയിനിങ് ലഭിച്ചു. തുടർന്ന് വെറും 1/2 ഏക്കർ ഭൂമിയിൽ ഗ്ലാഡിയോലുസിന്റെ ആയിരക്കണക്കിന് ചെടികൾ നട്ടു. ആദ്യ ശ്രമത്തിൽ തന്നെ 5,000-ൽ അധികം പൂക്കൾ വിരിഞ്ഞു. സുഹൃത്തുക്കളെ, ഈ വിജയം വേസാലുവിന് ഒരു പുതിയ തുടക്കമായി. അവർ പൂക്കളുടെ കൃഷി വിപുലമാക്കി. ഒരിക്കൽ പ്രാദേശിക വിപണിയിൽ മാത്രം ഒതുങ്ങിയിരുന്ന പൂക്കൾ ഇന്ന് നാഗാലാൻഡ് കടന്ന് ഡൽഹി, മുംബൈ തുടങ്ങിയ നഗരങ്ങളിലേക്ക് എത്തുന്നു. വേസാലു പുരോയുടെ യാത്ര നമ്മോട് പറയുന്നത്, ഒരു ഹോബി കഠിനാധ്വാനത്തോടും ശരിയായ മാർഗനിർദ്ദേശത്തോടും ചേരുമ്പോൾ അത് പുതിയ സാധ്യതകളിലേക്കുള്ള വഴി തുറക്കുമെന്നാണ്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ചുറ്റും ഇത്തരത്തിലുള്ള നിരവധി ആളുകളുണ്ട്. അവർ ഒരു ചെറിയ ശ്രമം ആരംഭിക്കുകയും നോക്കി നിൽക്കുന്നതിനിടെ അവരുടെ ശ്രമം നിരവധി ആളുകളുടെ ജീവിതത്തിൽ മാറ്റത്തിനുള്ള വഴിയാവുകയും ചെയ്യുന്നു. ഒഡീഷയിലെ ദേബ്രിഗഡിൽ ധോഡരോ കുസും എന്നൊരു ഗ്രാമമുണ്ട്. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ ഈ ഗ്രാമത്തിലെ മൈഥിലി ഭുയെ ഏതാണ്ട് എല്ലാ ദിവസവും കാട്ടിലേക്ക് പോകുമായിരുന്നു. ചിലപ്പോൾ വിറകെടുക്കാൻ, ചിലപ്പോൾ ഇലിപ്പയോ കരിമരത്തിന്റെ ഇലയോ ശേഖരിക്കാൻ, ചിലപ്പോൾ മുളയുടെ തളിരുകളും മറ്റ് വനോൽപ്പന്നങ്ങളും കൊണ്ടുവരാൻ. അവർക്കും അവിടെയുള്ള നിരവധി കുടുംബങ്ങൾക്കും ആവശ്യമായ പല കാര്യങ്ങളും ഈ കാട്ടിൽ നിന്നായിരുന്നു ലഭിച്ചിരുന്നത്. എന്നാൽ പിന്നീട് മൈഥിലി ദേബ്രിഗഡ് എക്കോ ടൂറിസവുമായി ചേർന്നു. അതോടെ കാടുമായുള്ള അവരുടെ ബന്ധം ഒരു പുതിയ ദിശയിലേക്ക് മാറി. ഇപ്പോൾ കാടിന്റെ സംരക്ഷണവും അവരുടെ ഉപജീവനത്തിനുള്ള ഒരു മാർഗമായി മാറി. സുഹൃത്തുക്കളെ, മൈഥിലിയുടെ ജീവിതത്തിൽ വന്ന ഈ മാറ്റം മറ്റ് സ്ത്രീകളെയും പ്രചോദിപ്പിച്ചു. ഇന്ന് 60-ൽ അധികം സ്ത്രീകൾ കാടിന്റെ സംരക്ഷണത്തിൽ പങ്കാളികളായിട്ടുണ്ട്. ചിലർ വന്യജീവികളുടെ സംരക്ഷണത്തിന് ചുമതല വഹിക്കുന്നു. ചിലർ പുൽമേടുകളുടെ വികസനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചില സ്ത്രീകൾ ഇക്കോ ടൂറിസം ആക്ടിവിറ്റീസിന് സംഭാവന നൽകുന്നു. സുഹൃത്തുക്കളെ, മൈഥിലിയും ദേബ്രിഗഡിലെ ഈ സഹോദരിമാരും പ്രകൃതിയെ സംരക്ഷിക്കാനും അതോടൊപ്പം ജീവിതത്തിൽ സമൃദ്ധി കൈവരിക്കാനും കഴിയുമെന്ന് തെളിയിച്ചിരിക്കുന്നു. ഈ സഹോദരിമാരുടെ ശ്രമം നമുക്കെല്ലാവർക്കും വലിയ പ്രചോദനമാണ്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ പെൺമക്കളുടെ സ്വപ്നങ്ങളുടെ പറക്കൽ
ഭൂ

ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് എത്തുകയാണ്. ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുന്ന ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് പെൺകുട്ടികളെ ഭാരതം ഒരുമിച്ച് കൂട്ടുകയാണെന്നറിഞ്ഞാൽ നിങ്ങൾക്ക് അഭിമാനം തോന്നും. ഈ ശ്രമത്തിന്റെ പേര് മിഷൻ ശക്തി സാറ്റ്. ഇതിലൂടെ 108 രാജ്യങ്ങളിലെ 12,000 വിദ്യാർത്ഥിനികൾക്ക് സാറ്റലൈറ്റ് ടെക്നോളജി പഠിക്കാനും ഇന്നൊവേഷൻ മേഖലയിൽ മുന്നേറാനും അവസരം ലഭിക്കുന്നു. ഓഗസ്റ്റ് 23 നാഷണൽ സ്പേസ് ഡേയിൽ ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ ഈ മിഷന്റെ മനോഹരമായ ഒരു ചിത്രം കാണാനായി. ഗൗതം ബുദ്ധായ് യൂണിവേഴ്സിറ്റിയിൽ മിഷൻ ശക്തിസാറ്റിന്റെ 2-ാം ഘട്ടം ആരംഭിച്ചു. ഈ അവസരത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഭാരതത്തിൽ നിന്നും എത്തിയ ഏകദേശം 100 വിദ്യാർത്ഥിനികൾ ഒരുമിച്ച് ഒത്തുകൂടി. ഭാരതത്തിന്റെ വിദൂര പ്രദേശങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിനികളും ഇതിൽ പങ്കെടുക്കുന്നു. ഈ ശ്രമത്തിന്റെ ലക്ഷ്യവും വളരെ പ്രത്യേകതയുള്ളതാണ്. പൂർണമായും വിദ്യാർത്ഥിനികളുടെ പങ്കാളിത്തത്തോടെ തയ്യാറാക്കുന്ന ഒരു സാറ്റലൈറ്റിനെ മൂണിന്റെ ഓർബിറ്റിലേക്ക് അയക്കാനുള്ള തയ്യാറെടുപ്പാണ് നടക്കുന്നത്. സുഹൃത്തുക്കളെ, ഇവരിൽ നിരവധി വിദ്യാർത്ഥിനികൾ വരുംകാലത്ത് സയൻസ്, ടെക്നോളജി, ഇന്നവേഷൻ എന്നീ മേഖലകളിൽ തങ്ങളുടെ വ്യക്തിത്വം സ്ഥാപിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇന്നത്തെ കാലത്ത് അവക്കാഡോ പഴത്തിന് വലിയ പ്രചാരമാണ്. മുമ്പ് ഈ പഴത്തെക്കുറിച്ച് വളരെ കുറച്ച് ആളുകൾക്കേ അറിയുമായിരുന്നുള്ളൂ. അതിന്റെ വാല്യൂവും ഡിമാൻഡും രണ്ടും കുറവായിരുന്നു. എന്നാൽ ഇന്ന് ഡൈനിങ് ടേബിളിൽ ഇത് ധാരാളമായി കാണപ്പെടുന്നു. ഇന്നിത് ഹെൽത്തിനും പ്രീമിയം മാർക്കറ്റിനും പ്രിയങ്കരമായി മാറിയിരിക്കുന്നു. നമ്മുടെ കർഷക സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഇത് വളരെ സഹായകരമാണ്. ആന്ധ്രാപ്രദേശിലെ കടപ്പയിലെ വരദരാജിന്റെ ഉദാഹരണം ഇത് സൂചിപ്പിക്കുന്നു. നിരവധി വർഷങ്ങളായി അദ്ദേഹം തന്റെ വയലിൽ തക്കാളിയും വാഴയും കൃഷി ചെയ്തു വരികയായിരുന്നു. ഒരു ദിവസം സുഹൃത്തുക്കളുടെ ഫാമിൽ അവക്കാഡോ കൃഷി ചെയ്യുന്നത് അദ്ദേഹം കണ്ടു. അതിനുശേഷം യൂട്യൂബിൽ നിന്ന് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിച്ചു. ഇതുവരെ ഏകദേശം 4 ടൺ അവക്കാഡോ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം നേരിട്ട് പ്രാദേശിക കടകളിലേക്ക് ഇത് സപ്ലൈ ചെയ്യുന്നു. പുതിയ വിള, ശാസ്ത്രീയ ഉപദേശം, നേരിട്ടുള്ള മാർക്കറ്റിംഗ് എന്നിവയിലൂടെ അദ്ദേഹത്തിന്റെ ചെറിയ ഫാമിന്റെ വരുമാനം പൂർണമായും മാറിമറിഞ്ഞു. തമിഴ്നാട്ടിലെ കൊടൈക്കനാലിലെ കർഷകനായ ചന്ദ്രശേഖരൻ 1/2 ഹെക്ടർ സ്ഥലത്ത് അവക്കാഡോ കൃഷി ആരംഭിച്ചു. അദ്ദേഹത്തിന് ഇതിന് നല്ല വില ലഭിക്കുകയും വരുമാനം വർദ്ധിക്കുകയും ചെയ്യുന്നു. കർണാടകയിലെ ചിക്കമംഗളൂരുവിലെ ചില കർഷക സഹോദരന്മാരും സഹോദരിമാരും കോഫി പ്ലാന്റേഷന്റെ ഇടയിൽ അവക്കാഡോ നട്ടിട്ടുണ്ട്. ഇതിലൂടെ കോഫിക്കും കുരുമുളകിനും പുറമെ അധിക വരുമാനവും അവർക്ക് ലഭിക്കുന്നു. സുഹൃത്തുക്കളെ, നഗരങ്ങളിലെ റെസ്റ്റോറന്റുകളിൽ നാം പലപ്പോഴും അവക്കാഡോ ടോസ്റ്റിനെ കുറിച്ച് കേൾക്കാറുണ്ട്. എന്നാൽ ഇതേ അവക്കാഡോയിലൂടെ നമ്മുടെ ഇന്നൊവേറ്റീവ് കർഷകർ വരുമാനം നേടാനുള്ള ഒരു പുതിയ റെസിപ്പി കണ്ടെത്തിയിരിക്കുന്നു. അതായത്, നമ്മുടെ രാജ്യത്തെ അവക്കാഡോ കൊണ്ട് നിങ്ങളുടെ ടോസ്റ്റിന്റെ രുചിയും വർദ്ധിച്ചു, കർഷകരുടെ വരുമാനവും വർദ്ധിച്ചു. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ സെപ്റ്റംബർ 3 മഹാനടൻ ഉത്തം കുമാറിന്റെ ജന്മശതാബ്ദി നാം ആഘോഷിക്കും. സുഹൃത്തുക്കളെ, ഉത്തം കുമാർ ഒരു വെർസറ്റൈൽ ആക്ടറായിരുന്നു. തന്റെ അഭിനയത്തിലൂടെ അദ്ദേഹം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടം നേടി. ഫിലിം ലവേഴ്സിന്റെ അഭിപ്രായത്തിൽ സത്യജിത് റേ, നായക്, ദ ഹീറോ എന്ന സിനിമയുടെ മുഴുവൻ സ്ക്രിപ്റ്റും ഉത്തം കുമാറിന്റെ മനസ്സിൽ കണ്ടാണ് എഴുതിയത്. സത്യജിത് റേ പറഞ്ഞിരുന്നത്, അദ്ദേഹത്തിൽ ഡിഗ്നിറ്റിക്കൊപ്പം അത്ഭുതകരമായ ഇമോഷണൽ ഡെപ്തും ഉണ്ടായിരുന്നു എന്നാണ്. കഥാപാത്രത്തെ ജീവസുറ്റതാക്കാൻ അദ്ദേഹം വളരെയധികം കഠിനാധ്വാനം ചെയ്യുമായിരുന്നു. ഉത്തം കുമാർ സ്വാഭാവികതയ്ക്കൊപ്പം ഫിലാന്ത്രോപ്പിക്കും പേരുകേട്ടയാളായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും തോൽവി സമ്മതിക്കരുത് എന്ന മറ്റൊരു വലിയ പാഠവും നമുക്ക് ലഭിക്കുന്നു. അദ്ദേഹത്തിന്റെ ആദ്യകാല സിനിമകൾ പലതും വിജയിച്ചില്ല. എന്നാൽ അദ്ദേഹം തന്റെ ജോലിയിൽ ഫോക്കസ് നിലനിർത്തി. അതിന്റെ ഫലമായാണ് അദ്ദേഹം ഇത്രയും ഉയർച്ച നേടിയത്. സുഹൃത്തുക്കളെ,
ഞാൻ കൊൽക്കത്തയിൽ റോഡ് ഷോ നടത്തിയപ്പോൾ

ഉത്തംകുമാറിന്റെ വീടിന്റെ മുന്നിലൂടെയും കടന്നുപോയത് എനിക്ക് ഓർമ്മയുണ്ട്. അവിടെ ഒരാൾ അദ്ദേഹത്തിന്റെ ഒരു ചിത്രവും എനിക്ക് സമ്മാനിച്ചിരുന്നു. മഹാനടൻ ഉത്തംകുമാറിന് ഞാൻ ഒരിക്കൽ കൂടി ആദരാഞ്ജലി അർപ്പിക്കുന്നു. അദ്ദേഹം എന്നും നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ വിരാജിക്കും. മഹാനായക് ഉത്തംകുമാർ ചിരോദിൻ മാനുഷ്യർ ഹൃദയ രാജ്കോർ ബേൻ. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഉത്സവങ്ങളും ആഘോഷങ്ങളും നമ്മുടെ പാരമ്പര്യങ്ങളോടൊപ്പം പരസ്പരം കണ്ടുമുട്ടാനുള്ള അവസരവും നമുക്ക് നൽകുന്നു. വരും ദിവസങ്ങളിൽ നാം ഇനിയും നിരവധി പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ ആഘോഷിക്കാൻ പോവുകയാണ്. സെപ്റ്റംബർ 4 ജന്മാഷ്ടമിയുടെ പുണ്യോത്സവമാണ്. സെപ്റ്റംബറിൽ തന്നെ നാം വിശ്വകർമ്മ പൂജയും ആഘോഷിക്കും. ഈ അവസരത്തിൽ നമ്മുടെ ചുറ്റുമുള്ള കരകൗശല തൊഴിലാളികളെയും ശില്പികളെയും വിശ്വകർമ്മ സുഹൃത്തുക്കളെയും ആദരിക്കണം. ഏതാനും മാസങ്ങൾക്ക് ശേഷം ദീപാവലിയും വരാനിരിക്കുകയാണ്. അതിന്റെ തയ്യാറെടുപ്പുകളും ആരംഭിച്ചിരിക്കുന്നു. ഉത്സവങ്ങളുടെ ഈ കാലത്ത് ഞാൻ വീണ്ടും നിങ്ങളോട് വോക്കൽ ഫോർ ലോക്കൽ എന്ന അഭ്യർത്ഥന ആവർത്തിക്കുകയാണ്. വോക്കൽ ഫോർ ലോക്കൽ എന്നതിന്റെ അർത്ഥം മൺവിളക്കുകൾ വാങ്ങുക എന്നത് മാത്രമല്ല, അതിന്റെ വിഷൻ വളരെ വലുതാണ്. നമ്മുടെ വീട്ടിലേക്ക് എന്ത് സാധനം വാങ്ങിയാലും അത് ഭാരതത്തിൽ നിർമ്മിച്ചതാണോ എന്ന് തീർച്ചയായും നോക്കണം. ഭാരതം സ്വയം പര്യാപ്തമാകാനുള്ള വഴി ഭാരതത്തിൽ നിർമ്മിച്ച വസ്തുക്കളിൽ അഭിമാനം കൊള്ളുന്നതിലൂടെയാണ് കൂടുതൽ വിശാലമാവുക. ഈ സന്ദേശം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുന്നതും നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ ക്രിയേറ്റീവ് വേൾഡിലെ സഹപ്രവർത്തകർക്കും ഇൻഫ്ലുവൻസേഴ്സിനും സെലിബ്രിറ്റീസിനും ഇതിൽ വളരെ വലിയ പങ്കുണ്ട്. നിങ്ങൾ സ്വയം വോക്കൽ ഫോർ ലോക്കൽ സ്വീകരിക്കുകയും മറ്റുള്ളവരെയും അതിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, നിങ്ങളുടെ ചുറ്റിലും ചെറിയ ചെറിയ ശ്രമങ്ങളിലൂടെ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന നിരവധി ആളുകൾ ഉണ്ടാകും. മൻ കി ബാത്തിലേക്ക് അവരെക്കുറിച്ച് തീർച്ചയായും എഴുതുക. നിങ്ങൾ അയക്കുന്ന അനുഭവം രാജ്യത്തിന്റെ ഏതെങ്കിലും കോണിലുള്ള ഒരാൾക്ക് പുതിയൊരു പ്രചോദനമായി മാറിയേക്കാം. നിങ്ങളുടെ അനുഭവങ്ങൾക്കും സജഷൻസിനും വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. വളരെ വളരെ നന്ദി. നമസ്കാരം.

റേഡിയോ കൊച്ചി 90 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിക്കുന്ന മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയുടെ മലയാളം പരിഭാഷ.

0: ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.
1: കേൾക്കാം മുലയൂട്ടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. സംസാരിക്കുന്നു പീഡിയാട്രീഷ്യൻ ഡോക്ടർ ലിസി തോമസ്.
2: മുലപ്പാൽ കൊടുക്കുന്നത് കൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങളുള്ളത്? ആദ്യത്തെ, പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഈ മുലപ്പാൽ മാത്രം കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അമിനോറിയ, അതായത് പീരിയഡ്സ് വരാൻ ലേറ്റ് ആവും. അങ്ങനെ പീരിയഡ്സ് വരാൻ ലേറ്റായി കഴിയുമ്പോൾ അവരുടെ പ്രഗ്നൻസി, അത് അവർക്കൊരു ഗർഭ നിരോധന മാർഗം കൂടിയാണ്. അതായത് പ്രഗ്നൻസി ഡിലേഡ് ആവും, നെക്സ്റ്റ് പ്രഗ്നൻസി ഡിലേഡ് ആവാൻ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ അമ്മമാരുടെ വെയിറ്റ് കുറയാൻ ഹെൽപ്ഫുൾ ആണ്. അത് മാത്രമല്ല, ലോങ് ടേം ഇഫക്ട്സ് എന്താന്ന് വെച്ചാല് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്ന അമ്മമാർക്ക് ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ തന്നെ ഓവറി ക്യാൻസർ വരാനുള്ള സാധ്യത കുറവാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അമ്മമാർക്ക് എന്തുകൊണ്ടും ബ്രസ്റ്റ് ഫീഡിംഗ് ഗുണകരമാണ്. കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞു, മദർ ഇൻഫന്റ് ബോണ്ടിങ്ങിന് ഏറ്റവും ഫലപ്രദമാണ് ബ്രസ്റ്റ് ഫീഡിംഗ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് കുട്ടിപ്പാല് കൊടുക്കുന്ന ആ ഒരു ഇതും മുലപ്പാല് കൂട്ടുന്ന അമ്മയും തമ്മിൽ വ്യത്യാസം ഇല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബോണ്ടിങ് വർദ്ധിക്കുകയാണ്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ശരീരത്തിലെ താപനില മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഈ മുലപ്പാൽ കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ മുലപ്പാലിൽ മനുഷ്യ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാ പോഷക ഘടകങ്ങളും, വിറ്റമിൻ എ ഉൾപ്പെടെയുള്ള പോഷക ഘടകങ്ങൾ

ധാരാളമുണ്ട്. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് ഉദര സംബന്ധമായിട്ടുള്ള ശ്വാസകോശ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് വരാതിരിക്കുവാനും കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിക്കും ബുദ്ധിശക്തിക്കും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെല്ലാം തന്നെ വെളുപ്പാലിൽ ഉണ്ട്. ആദ്യത്തെ 6 മാസം എന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ദഹനം കുറവായിരിക്കും. അപ്പൊ എളുപ്പം ദഹിക്കാവുന്ന ഒരു ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾക്ക് വെളുപ്പാൽ എന്ന് പറയുന്നത്. അത് മാത്രമല്ല അലർജി വരാതിരിക്കാൻ, പലപ്പോഴും നമ്മൾ പശു പാൽ അല്ലെങ്കിൽ മറ്റു പാലുകൾ കൊടുത്തു കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് അലർജി, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അലർജി, വലിവ് അല്ലെങ്കിൽ സ്കിൻ അലർജി എല്ലാം കാണാറുണ്ട്. അത് ഒഴിവാക്കാൻ വെളുപ്പാൽ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ആഴ്ചതോറുമുള്ള എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാൻ കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്. എല്ലാ വെള്ളിയാഴ്ചയും രാത്രി 7 മണിക്ക് എറണാകുളം ഡയറീസിന്റെ പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 7 മണിക്ക്. എറണാകുളത്തെ വിശേഷങ്ങൾ അറിയാം, കേൾക്കൂ റേഡിയോ കൊച്ചി 90 FM എറണാകുളം ഡയറീസ്.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണ സാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഹരിതഗീതികളുടെ മനോഹര തീരം.
1: നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും കല്ലോലിനിയിലേക്ക് സ്വാഗതം. ചെമ്മീൻ എന്ന ചിത്രം ഇന്ത്യൻ സിനിമയുടെ തന്നെ ഒരു നാഴികക്കല്ല.

ആയിരുന്നു. മലയാള സിനിമയുടെ മുഖച്ഛായ തന്നെ മാറ്റിയ ചിത്രം. തകഴി ശിവശങ്കരൻ പിള്ളയുടെ ചെമ്മീൻ എന്ന നോവലിനെ ആസ്പദമാക്കി രാമു കാര്യാട് സംവിധാനം ചെയ്ത് 1965 ചിത്രം പുറത്തിറങ്ങുന്നത്. 1965 ഏറ്റവും മികച്ച ചലച്ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ സുവർണ കമലും ഈ ചിത്രത്തിന് ലഭിച്ചു. ഒരു ദക്ഷിണേന്ത്യൻ സിനിമയ്ക്ക് ആദ്യമായിട്ടാണ് ഈ അംഗീകാരം ലഭിക്കുന്നത്. ചിത്രത്തിന്റെ സാങ്കേതിക വശവും ഛായാഗ്രഹണവുമെല്ലാം ഏറെ പുതുമ പുലർത്തിയിരുന്നു. വയലാറിന്റെ വരികൾക്ക് സരിൽ ചൗധരിയാണ് സംഗീതം പകർന്നിരിക്കുന്നത്. ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം ഇന്നും ആസ്വാദക മനസ്സുകളിൽ മായാതെ നിൽക്കുന്നവയാണ്. ഇതിൽ പി. ലീലയും കെ. ജി. യേശുദാസും സംഘവും ആലപിച്ച ഗാനം കേൾക്കാം. കല്ലോലിനിയിൽ ഇന്നാദ്യം.

1969 പുറത്തിറങ്ങിയ ചിത്രമാണ് ആൽമരം. എ വിൻസെന്റ് ആണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. പ്രേം നസീർ, മധു, ഷീല, കവിയൂർ പൊന്നമ്മ എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ചിത്രത്തിലെ ഗാനങ്ങൾക്ക് രചന നിർവഹിച്ചിരിക്കുന്നത് പി ഭാസ്കരൻ. സംഗീതം എ ടി ഉമ്മർ. ചിത്രത്തിൽ എസ് ജാനകിയും പി ജയചന്ദ്രനും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാം.

0: കൂലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം.
1: നവജീവൻ ഫിലിംസിന്റെ ബാനറിൽ വീനസ് രേവതി എന്നീ സ്റ്റുഡിയോകളിൽ വെച്ച് എം ഒ ജോസഫ് നിർമ്മിച്ച ചിത്രമാണ് നാടൻ പെണ്ണ്. കെ എസ് സേതുമാധവനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. 1967 ചിത്രം പുറത്തിറങ്ങിയത്. വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിന്റേതാണ് ചിത്രത്തിലെ ഗാനങ്ങൾ. ഇതിൽ കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം

ശ്രീകുമാരൻ തമ്പി തിരക്കഥയും സംഭാഷണവും രചിച്ച് എം എസ് നാരായണൻ നിർമ്മിച്ച ചിത്രമാണ് സപ്തസ്വരങ്ങൾ. ബേബിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. 1974 പുറത്തിറങ്ങിയതാണ് ഈ ചിത്രം. പേരുപോലെ തന്നെ സംഗീതത്തിന് ഏറെ പ്രാധാന്യം നൽകിയ ചിത്രമാണിത്. സ്വരങ്ങൾ കൊണ്ട് അത്ഭുതം തീർക്കുന്ന ദക്ഷിണാമൂർത്തി സ്വാമിയാണ് ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയിരിക്കുന്നത്. ശ്രീകുമാരൻ തമ്പിയുടേതാണ് രചന. ചിത്രത്തിൽ പി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

0: കല്ലോലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം.
1: അശ്വമേധം എന്ന തൂപ്പിൽ ഭാസിയുടെ നോവലിനെ ആസ്പദമാക്കി എ വിൻസെന്റ് സംവിധാനം ചെയ്ത ചിത്രമാണ് അശ്വമേധം. 1967 ചിത്രം പുറത്തിറങ്ങിയത്. വയലാർ ദേവരാജൻ സംഗീത കൂട്ടുകെട്ടിൽ പിറന്ന ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത്. ചിത്രത്തിൽ പി സുശീലയും സംഘവും ആലപിച്ച ഗാനം

പുല്ലാറ്റുപാടത്ത് ഭാസ്കരൻ എന്ന പി ഭാസ്കരൻ, മലയാളികളുടെ സ്വന്തം ഭാസ്കരൻ മാസ്റ്റർ, ഗാനരചനയിൽ മാത്രമല്ല സിനിമാ സംവിധാനത്തിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ്. പി ഭാസ്കരന്റെ രചനയിൽ 1966 പുറത്തിറങ്ങിയ ചിത്രമാണ് തറവാട്ടമ്മ. ചിത്രത്തിലെ ഗാനരചന നിർവഹിച്ചിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. സംഗീതം നൽകിയിരിക്കുന്നത് MS ബാബുരാജ്. ചിത്രത്തിൽ KJ യേശുദാസ് ആലപിച്ച ഗാനം.

0: ഇന്നത്തെ കല്ലോലിനി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഓർമ്മകളെ തഴുകി ഉണർത്തുന്ന ഒരുപിടി മധുര ഗാനങ്ങളുമായി കല്ലോലിനി ഇനി അടുത്ത ആഴ്ച. കല്ലോലിനി.
1: നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രുതി എം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: യാർ സൊൽവാദോ

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.